ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഒക്ടോബർ 9 സഞ്ചരിക്കുന്നു. 1941 ഒക്ടോബർ 9 മൻഹാട്ടൻ പ്രോജക്ട് എന്ന പേരിലുള്ള അമേരിക്കയുടെ ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. 1962 ഒക്ടോബർ 9 കിഴക്കേ ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഉഗാണ്ട സ്വതന്ത്രയായിരിക്കുന്നു. 1967 ഒക്ടോബർ 9 ഇരുപതാം നൂറ്റാണ്ടിലെ ലോക വിപ്ലവത്തിന്റെ നിത്യ യൗവനമുഖമായിരുന്ന ചെഗുവേരയുടെ കർമ്മനിരതമായ ജീവിതത്തിന് സാമ്രാജ്യത്വ കിങ്കരന്മാർ അന്ത്യം കുറിച്ചിരിക്കുന്നു. CIA നിയന്ത്രണത്തിലുള്ള ബൊളീവിയൻ പട്ടാളക്കാർ ബൊളീവിയയിലെ ഒരു വിദൂര ആൻഡിയൻ വനപ്രദേശ ഗ്രാമത്തിൽ വെച്ച് വളഞ്ഞുപിടിച്ച ഗറില യുദ്ധ തന്ത്രനായകനായ ചെയെ രണ്ടു ദിവസത്തെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വെടിവെച്ചു കൊല്ലുകയായിരുന്നു. സ്വാതന്ത്ര്യപ്രേമിയായ ഏതൊരു മനുഷ്യന്റെയും പ്രചോദനമെന്ന് നെൽസൺ മണ്ടേല ചെയെ വിശേഷിപ്പിച്ചു. ഒരു ബുദ്ധിജീവി മാത്രമല്ല, നമ്മുടെ യുഗത്തിലെ ഏറ്റവും പരിപൂർണനായ മനുഷ്യൻ എന്നായിരുന്നു ഴാങ് പോൾ സാർത്ര രേഖപ്പെടുത്തിയത്. 1960 മാർച്ച് 5 പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആൽബർട്ടോ കോർഡോ എടുത്ത 31-കാരനായ ആ യുവ വിപ്ലവകാരിയുടെ അനശ്വര ചിത്രം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ വിപ്ലവ വിഗ്രഹമായി ഈ നൂറ്റാണ്ടിനെയും പ്രചോദിപ്പിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരിക്കലൊരു മഹർഷിക്ക് ഒരാഗ്രഹം തോന്നി നരസിംഹത്തെ അതേ രൂപത്തിലൊന്ന് കാണണം. ആഗ്രഹം തോന്നിയിട്ട് അടിച്ചമർത്തിയാൽ ശരിയാവില്ല, നരസിംഹമൂർത്തിയെ അതേ രൂപത്തിലൊന്ന് കാണണം. സ്വാമി നേരെ കാട്ടിലേക്ക് ചെന്ന് കൊടും തപസ്സാരംഭിച്ചു. വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെയുള്ള കൊടും തപസ്സ്. രണ്ടു മൂന്ന് പകലും രാത്രിയും അങ്ങനെ കഴിഞ്ഞു. കണ്ണടച്ച് അഗാധമായി തപസ്സനുഷ്ഠിക്കവേ ഒരു വേടൻ അതുവഴി കടന്നുപോയി. ഏതോ ഇരയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരാൾ കൊടും കാട്ടിൽ ചലനമറ്റിരിക്കുന്നു. ഇരയെ വിട്ട് അവൻ അയാളുടെ മുന്നിലെത്തി. അവശനാണെന്ന് തോന്നിയതുകൊണ്ട് വേഗം പോയി കാട്ടാറിൽ നിന്ന് വെള്ളവുമെടുത്ത് പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക മാംസവും എടുത്ത് മഹർഷിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. വിശന്നു തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വാമിയെ തട്ടി വിളിച്ചു. ക്രുദ്ധനായി സ്വാമി കണ്ണു തുറന്നപ്പോഴുണ്ട് ഉണക്ക ഇറച്ചിയും കുടിക്കാനുള്ള വെള്ളവും നീട്ടി ഒരു കാട്ടാളൻ ഇരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ടോ ശപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. സൗമ്യനായി സ്വാമി പറഞ്ഞു, ഞാനൊരു ഋഷിയാണ്, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ കാട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ വന്നതാണ്. കൗതുകപൂർവം കാട്ടാളൻ ചോദിച്ചു, വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സ്വാമി പറഞ്ഞു, എനിക്ക് നരസിംഹത്തെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഈ തപസ്. കാട്ടാളൻ സ്വാമിയുടെ മുന്നിൽ നിന്ന് എണീറ്റു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ദൃഢനിശ്ചയത്തോടെ സ്വാമിയോട് പറഞ്ഞു, അതെ, ഈ കാട് എനിക്കറിയാം. ഇവിടെയുള്ള ഒരുവിധ എല്ലാ മൃഗങ്ങളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞ ആ മൃഗം ഈ കാട്ടിലില്ല. അങ്ങ് വെറുതെ സമയം കളയുകയാണ്, എന്നെ വിശ്വസിക്കണം. അങ്ങനെയൊരു മൃഗം ഇവിടെ ഇല്ല. സ്വാമി ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നുണ്ട്, എനിക്ക് കാണണം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ പൊയ്ക്കോ. ദാ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അങ്ങനെയൊരു മൃഗം ഈ കാട്ടിലില്ല, പക്ഷെ അയാൾ പറയുന്നു ഉണ്ടെന്ന്. ഇനി കാണുമോ? അത്രയും ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എങ്കിൽ പിന്നെ അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. അവൻ കാടരിച്ചു പെറുക്കി. പാറമടകളിൽ, മരപ്പൊത്തുകളിൽ, ചില്ലകളിൽ, പുഴയോരങ്ങളിൽ, മലകളിൽ, താഴ്വാരങ്ങളിൽ അവൻ അന്വേഷിച്ചു നടന്നു. ആദ്യ ദിനം കഴിഞ്ഞതോടെ അവൻ വിശപ്പ് മറന്നു. അടുത്ത ദിനമൊക്കെ ആയപ്പോൾ ദാഹവും മറന്നു. സർവം മറന്ന് അവൻ അന്വേഷണം തുടർന്നു. മൂന്ന് നാല് ദിവസമായി കാണും. അങ്ങനെ അന്വേഷിച്ച് നടക്കവേ പിന്നിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഒന്ന് ഭയന്ന് പിന്നാക്കം മലച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ ആ ജീവി അവനെ തടഞ്ഞു. നീ മൂന്ന് നാല് ദിവസങ്ങളായി അന്വേഷിച്ചു നടക്കുന്ന നരസിംഹമില്ലേ? അതാണ് ഞാൻ. അവൻ അത്ഭുതപൂർവം സ്വയം ചോദിച്ചു, അപ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലേ? ആ ജീവി അവനോട് ചോദിച്ചു, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ഓ എന്ന് പറയുന്നതിനു മുൻപ് അവൻ പെട്ടെന്നോർത്തു, അയ്യോ എനിക്ക് വേണ്ടിയല്ലോ. അതെ, നിക്ക് നിക്ക്. ഇനി ആ ജീവി ഓടിപ്പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഒരു കാട്ടുവള്ളി കൊണ്ട് അവൻ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ അന്വേഷിച്ച് നടന്നത് എനിക്ക് കാണാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഒരുവൻ വെള്ളം പോലും കുടിക്കാതെ ഒരിടത്തിരിപ്പുണ്ട്. അവന് കാണാൻ വേണ്ടിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് പോവാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവൻ അതിനെയും കൊണ്ട് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തെത്തി. സന്യാസിയാണെങ്കിലോ കൊടും തപസ്സും. വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ? ഇതിനെ കാണാനാണല്ലോ ഈ ഇരിപ്പ്. അവൻ ധൈര്യസമേതം സന്യാസിയെ വിളിച്ചുണർത്തി. ദേഷ്യം കൊണ്ട് ചുവന്ന് സ്വാമി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുമ്പിൽ നരസിംഹമൂർത്തി. അതേക്കാൾ സ്വാമി അതിശയിച്ചു പോയത് അതിനെ ഒരു കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടാണ്. ആരെയാണ് ആദ്യം കൈകൂപ്പേണ്ടതെന്ന് സന്ദേഹിച്ചു നിൽക്കെ അശരീരി പോലെ നരസിംഹം പറഞ്ഞു, സംശയിക്കേണ്ട മഹർഷി, അവനെയാണ്, അവനെ തന്നെയാണ് ആദ്യം നമിക്കേണ്ടത്. എന്നെ കാണാൻ വിശപ്പുണ്ടായിരുന്നിട്ടും നീ ഭക്ഷണം കഴിച്ചില്ല, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളം കുടിച്ചില്ല. അവനോ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മറന്നു. അന്വേഷണം മാത്രം, ശ്രദ്ധ മാത്രം. ഏകാഗ്രതയിൽ ജാഗ്രതയായവർക്ക് കണ്ടെത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നോർക്കുക.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുന്നേരം എന്ന വരികൾ പരിചയമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന വരികളും മാമ്പഴം എന്ന കവിതയും അറിയാത്തവരുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്നറിയുമോ? അത്രമേൽ അവ ഉത്കൃഷ്ടങ്ങളായതുകൊണ്ടാണ്. ഉദാത്തം എന്ന ഒരു വാക്കുണ്ട് മലയാളത്തിൽ. സബ്ലൈം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ലോഞ്ചിനസ് എന്നയാളാണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. താജ്മഹൽ ഉദാത്തമാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉദാത്തമാണ്, മൊണാലിസ ഉദാത്തമാണ്, കാളിദാസ കൃതികൾ, മഹാഭാരതം, ഒഡീസി, ഇലിയറ്റ്, രാമായണമൊക്കെ ഉദാത്തങ്ങളാണ്. ക്ലാസിക്കുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. എഴുതുന്നതും വരയ്ക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ക്ലാസിക്കുകളാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം സൃഷ്ടിക്കപ്പെടുന്ന ചിലതുണ്ട്, ഉത്കൃഷ്ടങ്ങളായവ. വന്യസന്തപ്ത ലോഹസ്താംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു, ചുട്ടുപഴുത്ത ലോഹത്തിനുമേൽ വീണ ഒരു തുള്ളി വെള്ളം തൽക്ഷണം ആവിയായി പോകുന്നു, അതുപോലെ നൈമിഷകമാണ് മനുഷ്യജീവിതം. എത്ര മനോഹരവും ഗംഭീരവും ശ്രേഷ്ഠവുമായ ഉപമയെന്ന് നോക്കൂ, എങ്ങനെ മറക്കുമല്ലേ? ഞാനെന്ന ഭാവമിത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമെന്നു ഹരി നാരായണായ നമ. ഇതിൽ പരം ആധ്യാത്മികതയെപ്പറ്റി എന്തു പറയാനാണ്? ലളിതം, സുന്ദരം, ഗഹനം അല്ലെ ഉദാത്തം അഥവാ സബ്ലൈൻ എന്നതിന് ലോഞ്ചിനസ് ഉദാഹരണമായി എടുക്കുന്നത് വെളിച്ചമുണ്ടായതാണ്. അതേക്കാൾ വലിയ ഉദാഹരണം വേറെ ഇല്ല തന്നെ. വെളിച്ചത്തേക്കാൾ ഉദാത്തമായത് മറ്റെന്താണ്? ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന വരികൾ ഉദാത്തമാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വരികൾ ഉദാത്തമാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ, എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന വരികളിലെ ഓരോ അക്ഷരത്തിനും എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കൂ. കവിത ചിന്തിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആനന്ദിപ്പിക്കാൻ കഴിഞ്ഞാലും മതി. കുഞ്ഞേ ചെറുപ്പത്തിൽ ഇതിനപ്പുറം തോന്നും, എന്നോളമായാൽ അടങ്ങും, അർത്ഥം തിരഞ്ഞെങ്ങും പോണ്ട. കവിതയിലൂടെ കാര്യം പറയുകയാണ് കവി. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനെ വീണ്ടും തായ്വേരിന് താങ്ങിന് കേഴും. കവി സത്യം പറയുന്നു, വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാനെന്ന് പറയുമ്പോൾ ദുഃഖം തോന്നിപ്പോകും. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങിമുങ്ങി, കരളും മിഴിയും കവർന്ന മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഓരോ വാക്കും കവിതയാകുന്ന ഹൃദ്യമായ അനുഭവം. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തത ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യതം എന്ന വരികൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവും ഉണർന്നുപോകുന്നത്? ഉദാത്തമായതുകൊണ്ട് തന്നെയാണ്. അത്യുദാത്തമായിരിക്കട്ടെ ഓരോ ജീവിതം.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സഹകരണം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തി പ്രവർത്തന ഫലങ്ങൾ വേഗത്തിലാക്കുക എന്നീ

0: ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി നടത്തുന്നത്. പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും എന്നീ നാല് പ്രധാന വിഷയങ്ങളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ ജി എസ് ടി പരിഷ്കരണ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അറസ്റ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കുക, കുറ്റവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ ശുപാർശകൾ ഗുണപരമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. റാഞ്ചിയിലെ ഗർഗത്തങ്കയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 119 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഗസ്റ്റ് ഹൌസിനും കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് MRP യുടെ 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രം അനുമതി നൽകി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും അതുവഴി ക്യാൻസർ രോഗികൾക്ക് പ്രതിപക്ഷം 2500 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ദേശീയപാതാ 66 വികസനം വേഗത്തിലാക്കാനും ഇതിന് പുഴമണൽ ലഭ്യമാക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിച്ച ശക്തമായ മാധ്യമമായിരുന്നു നാടകമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്തെ ക്ഷീണത്തിന് ശേഷം നാടകവേദിയിലേക്ക് പുതിയ തലമുറ വീണ്ടും എത്തുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും മികച്ച സിനിമകൾ എത്രയുണ്ടെങ്കിലും വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കുന്ന നാടകം നൽകുന്ന അനുഭവത്തിനും ആസ്വാദനത്തിനും പകരം മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് ത്രിപുരയിലെ അഭിലാഷ ജില്ല, വൈബ്രന്റ് വില്ലേജസ് എന്നീ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: നിതി ആയോഗിന്റെ അഭിലാഷ ജില്ലാ പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ ഉൾപ്രദേശമായ ധലൈ ജില്ലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മാതൃശിശു ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് ഗതാഗതം എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ കൃത്യമായ ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ക്രമേണ മെച്ചപ്പെടുത്തി. ബംഗ്ലാദേശ് ത്രിപുര അതിർത്തിയിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതി അതിർത്തി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആധുനിക ഡിജിറ്റൽ ശൃംഖലകൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ, കുടിവെള്ളം, സൌരോർജ്ജം എന്നിവയിലൂടെ അടിസ്ഥാന സൌകര്യ രംഗത്തെ ദീർഘകാലത്തെ കുറവുകൾ പരിഹരിക്കാനും ഇതിലൂടെ കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കിടയിൽ അടുത്ത ദിവസം തന്നെ തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തപാൽ വകുപ്പ് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ തപാൽ ഓഫീസുകളെ ബന്ധിപ്പിച്ച് സ്പീഡ് പോസ്റ്റ് രേഖകളും പാർസലുകളും അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയും തിരിച്ചും പ്രത്യേക വാനിലൂടെ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാനായി ആരംഭിച്ച സംവിധാനമാണ് പുതിയ സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനവും ശുചീകരണ തൊഴിലാളികളെ തപാൽ വകുപ്പ് ആദരിക്കുന്ന ചടങ്ങും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും.
0: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിക്കാം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കായിക താരങ്ങളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ അർജുൻ MR പറഞ്ഞു. ബാഡ്മിന്റൺ അക്കാദമികളിലൂടെ പരിശീലന രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്നും അർജുൻ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് FC ഫോസ കൊച്ചി FC ഇന്ന് കണ്ണൂരിൽ ഏറ്റുമുട്ടും. അവസാനത്തെ 2 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഫോസ കൊച്ചി കണ്ണൂരിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
3: ആദ്യ മത്സരത്തിൽ മലപ്പുറം FC 2nd മത്സരത്തിൽ തൃശൂർ മാജിക് FC തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി മത്സരിക്കാനായി കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പെനാൽറ്റിയിൽ തോറ്റാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വാരിയേഴ്സ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്താം. 2 മത്സരം വീതം പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2-3 സ്ഥാനത്താണ്. ഫോഴ്സ കൊച്ചിക്ക് 5 കണ്ണൂർ വാരിയേഴ്സിന് 4 ഇന്ന് രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: റിയാദിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം, കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാജ്യം അനുശോചനം അറിയിച്ചു. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങൾ മെച്ചപ്പെട്ട പദ്ധതികളും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ KM ബഷീറിന് നീതി ലഭിക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ KM ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UGC നെറ്റ് ഡിസംബർ സെക്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് UGC.NET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഡിസംബർ 14 മുതൽ 19 വരെയാണ് പരീക്ഷ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തു നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടലുപോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കെ ദാമോദരനെ കുറിച്ച് കേൾക്കാം. കെ ദാമോദരൻ എന്ന കീഴടത്ത് ദാമോദരൻ മാർക്സ്

0: സൈദ്ധാന്തികനാണ്, എഴുത്തുകാരൻ. കമ്മ്യൂണിസ്റ്റ് ദാർശനികതയിൽ ഊന്നി നിന്നുകൊണ്ട് സാഹിത്യരചനയും സാമൂഹിക പ്രവർത്തനവും കാഴ്ചവെച്ചു. ദാമോദരൻ എന്ന പേരിൽ വേറെയും എഴുത്തുകാർ ഉണ്ടായിരുന്നതിനാൽ തിരിച്ചറിയുന്നതിനായി മലബാർ കെ ദാമോദരൻ എന്നും വിളിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കെ ദാമോദരൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന രീതിയിൽ ആ വ്യക്തിത്വം വിഖ്യാതമായി. കാശി വിശ്വവിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് സംസ്കൃതവും ഉറുദുവും ബംഗാളിയും പഠിക്കുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഓങ്കാർനാഥ ശാസ്ത്രിയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ആദ്യത്തെ മലയാളി കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് അർഹമായിരിക്കുന്നത് കെ ദാമോദരനാണ്. 1937 കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും അതേ വർഷം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം രൂപീകരിക്കുകയും ചെയ്തു. കയർ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചു. 2 തവണ തടവിലാക്കപ്പെട്ടു. 1945 ജയിൽ മോചിതനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ ദാമോദരനെ സംബന്ധിച്ചിടത്തോളം ജീവവായുവായിരുന്നു. പ്രഭാതം, കമ്മ്യൂണിസ്റ്റ്, മുന്നോട്ട്, മാർക്സിസ്റ്റ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ ചുമതലക്കാരനായിരുന്നു കെ ദാമോദരൻ. സാഹിത്യം, ചരിത്രം, രാഷ്ട്രമീമാംസ, വിദ്യാഭ്യാസം, ധനതത്വശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായി 50 കൃതികൾ കെ ദാമോദരൻ രചിക്കുകയുണ്ടായി. രക്തപാനം, പാട്ടബാക്കി എന്നീ നാടകങ്ങൾ രചിച്ചു. ഇതിൽ പാട്ടബാക്കി എന്ന നാടകം കേരളത്തിന്റെ സാമൂഹിക ഘടനയെ മാറ്റി എഴുതുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം കഴിഞ്ഞാൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് പാട്ടബാക്കി തന്നെയാണ്. പാട്ടബാക്കി എഴുതുന്നത് EMS പ്രേരണയിലാണ്. EMS ചേർന്നാണ് റഷ്യൻ വിപ്ലവം എന്ന കൃതി രചിക്കുന്നത്. 1964 കെ ദാമോദരൻ രാജ്യസഭാംഗമായി. മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും കെ ദാമോദരൻ സന്ദർശിച്ചു. JNU ICHR ഫെലോഷിപ്പിന് കീഴിൽ പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായി അദ്ദേഹം ഗവേഷണം നടത്തി. മലയാളത്തിലെ ആദ്യത്തെ പുരോഗമന സാഹിത്യകാരൻ, ഇന്ത്യൻ തത്വചിന്തയിൽ അവഗാഹമായി പഠനം നടത്തിയ ആൾ, സാധാരണക്കാർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ വ്യക്തി, അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള കെ ദാമോദരന്റെ ജീവിതം അങ്ങേയറ്റം ലളിതമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ തത്വചിന്ത ആഴത്തിൽ പഠിക്കുകയും അതിൽ ഭൗതിക ചിന്തകളുടെ പുതിയ ധാരകൾ കണ്ടെത്തുകയും ചെയ്തു. ഭാരതീയ ചിന്ത, ഇന്ത്യയുടെ ആത്മാവ് തുടങ്ങിയ കൃതികൾ ശരിക്കും ഇന്ത്യയെ തൊട്ടറിയുന്നവ തന്നെയാണ്. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് ചിന്തോദ്ദീപകമായ വിഷയങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. റഷ്യൻ ഭാഷയിലെ നിരവധി കൃതികൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. കണ്ണുനീർ എന്ന കഥാസമാഹാരം, സമഷ്ടിവാദ വിജ്ഞാപനം എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വിവർത്തനം, മനുഷ്യൻ, ഏകവഴി, കമ്മ്യൂണിസം എന്ത്, എന്തിന്, ധാർമ്മിക മൂല്യങ്ങൾ, ശ്രീശങ്കരൻ, ഹേഗൽ മാർക്സ്, ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നു തുടങ്ങി നിരവധി കൃതികൾ കെ ദാമോദരൻ രചിക്കുകയുണ്ടായി. കമ്മ്യൂണിസത്തെ ജീവിതധാരയോട് സമന്വയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാതൃകാപരമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് കെ ദാമോദരന്റെ ജീവിത വൃത്താന്തം. തൊഴിലിലും ജീവിതത്തിലുമെല്ലാം കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്ന കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കെ 1976 July 3 ഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്ത് വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂദി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണ് ഇത്. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയതായും 57th ജി എസ് ടി കൌൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: GST Council has recommended common standards for notices and proceedings and no notices below the prescribed monetary threshold of 10,000 rupees, including withdrawal of pending notices below the said threshold. We will not be issuing any notices for monetary threshold of 10,000 or below.
0: പുതിയ GST പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റ് വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, കുറ്റകരമായ നടപടികളുടെ പരിധി കുറയ്ക്കുക, നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ജി എസ് ടി കൌൺസിൽ നൽകിയ ശുപാർശകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണം എന്നിവയ്ക്കാണ് പരിഷ്കാരങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വളം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതുവഴി രോഗികൾക്ക് പ്രതിവർഷം 2,500 കോടി രൂപയോളം ലാഭിക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28th അവസാന തീയതി. ഡിസംബർ 14 മുതൽ 19 വരെയായിരിക്കും പരീക്ഷ. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് യമനിലെ ഹൂദി വിമതർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ദിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വ്യോമയാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യാനുസരണം വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി അറിയിച്ചു. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഡോൺ ജയിലെ നാനാജി വാടി ഫാം ഹൗസ് വളപ്പിൽ ഇന്നലെ രാത്രി 11:30 മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. പുണെ വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതിക ശരീരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളായ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, വൈബ്രന്റ് വില്ലേജസ് എന്നിവയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ മലയോര ജില്ലയായ ധലായ് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാതൃശിശു പരിപാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിലെ പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് വികസനം എന്നിവയിൽ നടത്തിയ ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം പങ്കിടുന്ന ത്രിപുരയിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഡിജിറ്റൽ ശൃംഖലയുടെ അപനം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, കുടിവെള്ള കണക്ഷനുകൾ എന്നിവ വഴി അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യ വിടവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് നിങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഗോള ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നത്. റോക്കറ്റ് വിപ്ലവം, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന യുവർ സ്പേസ് വീഡിയോ അവതരണ മത്സരത്തിന് നാളെ വരെ എൻട്രികൾ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് ഓരോ വീഡിയോ വീതം അയക്കാം. പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ 10 മുതൽ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നടത്തും.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രചാരണം നടത്തുന്നതെന്ന് മുൻ ജഡ്ജിമാർ ആരോപിച്ചു. SIR നിയമാനുസൃതമാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീയുടെ ശരീരം ഒരിക്കലും ഒരു ശരീരം മാത്രമായിരുന്നില്ല. സമൂഹം അതിന്മേൽ അർത്ഥങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. വിശുദ്ധി, നാണം, മാതൃത്വം, പതിവ്രത, സൗന്ദര്യം, അനുസരണം, കാമന, ത്യാഗം. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, ആരെ സ്നേഹിക്കണം, ആരെ വിവാഹം കഴിക്കണം, എപ്പോൾ അമ്മയാകണം, എത്രമാത്രം സംസാരിക്കണം എന്നിങ്ങനെ അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ മേഖലകളിലേക്ക് പോലും സമൂഹം നിയമങ്ങൾ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ശരീരം ഒരു ജൈവിക സാന്നിധ്യം മാത്രമല്ല, അധികാരം നിരന്തരം ഇടപെടുന്ന ഒരു രാഷ്ട്രീയ ഇടം കൂടിയാണ്. പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ നിർവചിക്കുന്നതിൽ മാത്രം തൃപ്തിപ്പെട്ടില്ല, ആ നിർവചനങ്ങളെ തന്നെ അവളുടെ സ്വാഭാവിക സ്വത്വമായി അവൾ വിശ്വസിക്കണം എന്നുമായിരുന്നു അതിന്റെ ആവശ്യം. നല്ല സ്ത്രീ എന്നൊരു മാതൃക നിർമ്മിക്കപ്പെട്ടു. അവൾ സ്നേഹിക്കണം, പക്ഷെ അതിരുകടന്ന് ആഗ്രഹിക്കരുത്. അവൾ ലൈംഗികതയുള്ള മനുഷ്യയാണ്, പക്ഷെ സ്വന്തം കാമനകളെക്കുറിച്ച് സംസാരിക്കരുത്. അവൾ കുടുംബത്തെ സംരക്ഷിക്കണം, പക്ഷെ കുടുംബം അവളെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കരുത്. അവൾ സഹിക്കണം, ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം. സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുൻഗണന നൽകണം. അങ്ങനെ സ്ത്രീയുടെ നല്ല പെരുമാറ്റം എന്ന പേരിൽ ഒരു വലിയ സാമൂഹിക നിയന്ത്രണ വ്യവസ്ഥ രൂപപ്പെട്ടു. ഇവിടെയാണ് ഫാലഗോസെൻട്രിസം അഥവാ പുരുഷ കേന്ദ്രീകൃതമായ ചിഹ്ന വ്യവസ്ഥ എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാഷയും സംസ്കാരവും സാമൂഹിക അർത്ഥങ്ങളും അധികാര ബന്ധങ്ങളും പുരുഷ അനുഭവത്തെ കേന്ദ്രമാക്കി നിർമ്മിക്കപ്പെടുമ്പോൾ സ്ത്രീ പലപ്പോഴും ആ കേന്ദ്രത്തിന് പുറത്തുള്ള ഒരാളായി നിർവചിക്കപ്പെടുന്നു. അവൾ സ്വയം സംസാരിക്കുന്ന വ്യക്തിയാകുന്നതിന് പകരം മറ്റൊരാൾ സംസാരിച്ച് നിർവചിക്കുന്ന അവളായി മാറുന്നു. അവളുടെ ശരീരം അവളുടേതായ അനുഭവമാകുന്നതിന് പകരം മറ്റുള്ളവരുടെ കാഴ്ചയുടെ വിഷയമാകുന്നു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് പുരുഷന്മാർ സംസാരിക്കുന്നു. സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് സമൂഹം തീരുമാനിക്കുന്നു. സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ച് കുടുംബം വിധിക്കുന്നു. സ്ത്രീയുടെ മാതൃത്വത്തെക്കുറിച്ച് മതവും സംസ്കാരവും നിയമങ്ങളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം പലപ്പോഴും അവളോട് തന്നെ ചോദിക്കപ്പെടുന്നില്ല, നിനക്ക് എന്താണ് വേണ്ടത്? ഈ ചോദ്യത്തിന്റെ അഭാവമാണ് സ്ത്രീ കർത്തൃത്വത്തിന്റെ പ്രശ്നത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത്.

ഫീമെയിൽ ഏജൻസി എന്നത് വെറും സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു പേരല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷിയും അവകാശവുമാണത്. മറ്റുള്ളവർ നിർവചിച്ച ജീവിതം സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം ആഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും മൂല്യം നൽകാനുള്ള കഴിവ്. ഇത് ചെയ്യരുത് എന്ന് സമൂഹം പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ധൈര്യം. എല്ലാവരും ഇങ്ങനെയാണ് എന്ന വാദത്തിനു മുന്നിൽ ഞാൻ അങ്ങനെയല്ല എന്ന് പറയാനുള്ള അവകാശം. ഇവിടെയാണ് ലാക്കാനിയൻ ചിന്തയിലെ നോട്ട് ഓൾ എന്ന ആശയം ഒരു പ്രധാന ദാർശനിക സൂചന നൽകുന്നത്. സ്ത്രീയെ ഒരു ഏകീകൃതവും പൂർണ്ണമായി നിർവചിക്കാനാവുന്നതുമായ വിഭാഗമായി കാണാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന വായന. സ്ത്രീ എന്നത് ഇതാണ് എന്ന് അധികാരം പൂർണ്ണമായി നിർവചിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നിടത്ത് ആ നിർവചനത്തിന് പുറത്തേക്ക് വഴുതി പോകുന്ന എന്തോ എപ്പോഴും അവശേഷിക്കുന്നു. സ്ത്രീയുടെ ആഗ്രഹവും അനുഭവവും ആന്തരികതയും ഒരു പൊതു നിയമത്തിലേക്ക് മുഴുവൻ വിവർത്തനം ചെയ്യാനാവില്ല. അതുകൊണ്ട് നോട്ട് ഓൾ എന്നത് എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല എന്ന സാധാരണ വാചകത്തിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ മാത്രം കാണേണ്ട ഒന്നല്ല. അതൊരു സൈദ്ധാന്തിക നിലപാടാണ്. സ്ത്രീത്വത്തെ ഒരു പൂർണമായ ഏകകമായി എല്ലാവർക്കും ഒരുപോലെ ബാധകമായ നിർവചനത്തിൽ അടച്ചുപൂട്ടാനാവില്ല എന്ന തിരിച്ചറിവ്. ഒരു സ്ത്രീ വിവാഹം കഴിക്കാത്തത് അവൾ അപൂർണയായതിനാലല്ല, മറ്റൊരാൾ മാതൃത്വം തിരഞ്ഞെടുക്കാത്തത് അവൾക്ക് സ്ത്രീത്വമില്ലാത്തതിനാലല്ല, ഒരാൾ തന്റെ കരിയറിന് മുൻഗണന നൽകുന്നത് കുടുംബവിരുദ്ധതയല്ല. മറ്റൊരാൾക്ക് പ്രണയത്തിൽ പരാജയപ്പെടാൻ പോലും അവകാശമുണ്ട്. ഒരാൾക്ക് ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കാം, മറ്റൊരാൾക്ക് അതേക്കുറിച്ച് മൗനം പാലിക്കാം. ഒരാൾക്ക് കുടുംബജീവിതം ഇഷ്ടപ്പെടാം, മറ്റൊരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് ഒരു പുതിയ മാതൃകയിലേക്ക് എല്ലാ സ്ത്രീകളെയും മാറ്റുക എന്നതല്ല, മാതൃക തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവൾക്ക് നൽകുക എന്നതാണ്. സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അവകാശം ഈ കർത്തൃത്വത്തിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മറ്റൊരാളുടെ ഉടമസ്ഥാവകാശത്തിന്റെ ഭാഗമല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ശരീരം ഒരു രാഷ്ട്രീയ ഇടമായി മാറുന്നത്. എന്ത് ധരിക്കണം, ആരെ സ്പർശിക്കണം, ആരോടൊപ്പം ജീവിക്കണം, എപ്പോൾ ഗർഭം ധരിക്കണം, ഗർഭധാരണം തുടരണമോ വേണ്ടയോ, സ്വന്തം ലൈംഗികത എങ്ങനെ അനുഭവിക്കണം, ഇവയെല്ലാം സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് പുരുഷനെതിരായ ഒരു യുദ്ധമല്ല, മറിച്ച് സ്ത്രീയെ പുരുഷന്റെ ഉടമസ്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയയാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ ഉടമസ്ഥതയിൽ നിന്ന് പങ്കാളിത്തത്തിലേക്ക് മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും സമൂഹം അമിതമായ വ്യക്തിവാദം എന്ന് വിശേഷിപ്പിക്കും. അവൾ സ്വന്തം തീരുമാനമെടുത്താൽ സ്വാർത്ഥത, എതിർത്താൽ അഹങ്കാരി, സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനിച്ചാൽ അഴിഞ്ഞാട്ടക്കാരി, വിവാഹത്തെ ചോദ്യം ചെയ്താൽ കുടുംബവിരുദ്ധ, അധികാരത്തെ ചോദ്യം ചെയ്താൽ പ്രശ്നക്കാരി. ഇങ്ങനെ സ്ത്രീയുടെ കർത്തൃത്വത്തെ തന്നെ കുറ്റമായി ചിത്രീകരിക്കുന്ന ഭാഷകൾ ഉണ്ടാകുന്നു. ഇവിടെയാണ് ഭാഷയും അധികാരവും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. ഒരേ പെരുമാറ്റത്തിന് പുരുഷന് സ്വാതന്ത്ര്യം എന്ന പേര് നൽകുകയും സ്ത്രീക്ക് അച്ചടക്കമില്ലായ്മ എന്ന പേര് നൽകുകയും ചെയ്യുന്നിടത്ത് പ്രശ്നം വ്യക്തിയുടെ സ്വഭാവത്തിലല്ല, അർത്ഥം നിർമ്മിക്കുന്ന അധികാരത്തിലാണ്. അതുകൊണ്ട് സ്ത്രീ മോചനത്തിന്റെ അടുത്ത ഘട്ടം നിയമപരമായ അവകാശങ്ങൾ നേടുന്നതിൽ മാത്രം അവസാനിക്കുന്നില്ല. സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷ തന്നെ മാറണം. അവളെ നല്ലവളെന്നും ചീത്തവളെന്നും വിഭജിക്കുന്ന നൈതിക അളവുകോലുകൾ മാറണം. അവളുടെ ശരീരത്തെക്കുറിച്ചുള്ള പുരുഷ കേന്ദ്രീകൃതമായ കാഴ്ച മാറണം. ഏറ്റവും പ്രധാനമായി സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്ക് അവളുടെ സ്വന്തം ശബ്ദം നൽകണം.

ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിപ്ലവം ചിലപ്പോൾ അവൾ സമൂഹത്തോട് നടത്തുന്ന ഒരു വലിയ പ്രഖ്യാപനമല്ല, വളരെ നിശബ്ദമായൊരു വാക്യമായിരിക്കും, എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്നാണ് വേണ്ടത്. ആ രണ്ട് വാക്യങ്ങൾക്കിടയിലാണ് കർത്തൃത്വത്തിൻ്റെ ജനനം. അവളിനി മറ്റൊരാൾ എഴുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നില്ല, അവൾ സ്വന്തം ജീവിതത്തിൻ്റെ എഴുത്തുകാരിയായി മാറുന്നു. അവിടെ നിന്നാണ് നോട്ട് ഓൾ എന്ന ആശയത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും ആരംഭിക്കുന്നത്. പുരുഷാധിപത്യത്തിൻ്റെ ഭാഷയ്ക്ക് സ്ത്രീയെ പൂർണ്ണമായി നിർവചിക്കാനാവില്ല. കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അവളുടെ മുഴുവൻ ജീവിതത്തെയും ഉൾക്കൊള്ളാനാവില്ല. സംസ്കാരത്തിന് അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും പേരിടാനാവില്ല. സമൂഹത്തിൻ്റെ നൈതികതയ്ക്ക് അവളുടെ ഉള്ളറകളെ മുഴുവനും അളക്കാനാവില്ല. കാരണം സ്ത്രീ ഒരു നിർവചനം മാത്രമല്ല, അവൾ വൈരുദ്ധ്യങ്ങളുള്ള മനുഷ്യനാണ്. അവൾക്ക് ഒരേ സമയം സ്നേഹിക്കാനും എതിർക്കാനും കഴിയും. കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അതിലെ ചില നിയമങ്ങളെ നിരസിക്കാനും കഴിയും. മാതാവായിരിക്കുമ്പോഴും സ്വന്തം വ്യക്തിത്വം നിലനിർത്താം. പ്രണയത്തിലായിരിക്കുമ്പോഴും സ്വാതന്ത്ര്യം ആവശ്യപ്പെടാം. മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സ്വന്തം അതിരുകൾ സംരക്ഷിക്കാം. ഈ സങ്കീർണതയെ അംഗീകരിക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥ പുരോഗമനത്തിന്റെ അടയാളം. സ്ത്രീയെ ദേവതയാക്കുന്നതും അവളെ വസ്തുവാക്കുന്നതും ഒരേ അധികാരത്തിന്റെ രണ്ട് മുഖങ്ങളാകാം. രണ്ടിലും അവളൊരു മനുഷ്യയായി കാണപ്പെടാതെ പോകുന്നു. ദേവതയ്ക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്, വസ്തുവിന് അവകാശങ്ങളും ഉണ്ടാകരുത്. മനുഷ്യ സ്ത്രീക്ക് മാത്രമാണ് രണ്ടുമുള്ളത്, ആഗ്രഹിക്കാനുള്ള അവകാശവും നിരസിക്കാനുള്ള അവകാശവും. അതിനാൽ സ്ത്രീയുടെ ഏറ്റവും വലിയ വിപ്ലവം പുരുഷനെ തോൽപ്പിക്കുന്നതിലല്ല, തന്നെ മറ്റൊരാൾ നിർവചിക്കേണ്ട ആവശ്യമില്ലെന്ന് തിരിച്ചറിയുന്നതിലാണ്. അവളുടെ ശരീരം അവളുടേതാണ്, അവളുടെ ആഗ്രഹങ്ങൾ അവളുടേതാണ്, അവളുടെ മൗനം പോലും അവളുടേതാണ്, അവളുടെ ശബ്ദവും അവളുടേതാണ്. പുരുഷാധിപത്യ ചിഹ്ന വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായി വായിച്ചെടുക്കാനാവാത്ത ആ ഇടം, അവൾ സ്വന്തം അർത്ഥം സ്വയം നിർമ്മിക്കുന്ന ആ ചെറിയ വിടവ് തന്നെയാണ് ഒരുപക്ഷെ സ്ത്രീ കർത്തൃത്വത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഇടം. അവൾ എല്ലാവരെയും പോലെ ആകേണ്ടതില്ല, അവൾ എല്ലാവരുടെയും ആകേണ്ടതുമില്ല. അവൾ അവൾ തന്നെ ആയിരിക്കാനുള്ള അവകാശം മാത്രം മതി. അവിടെയാണ് അതിരുകൾക്കപ്പുറത്തെ ഉടൽ ആദ്യമായി സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു ദിവസം നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്ത് ആരോടും പറയാതെ നിങ്ങൾ അപ്രത്യക്ഷനായാൽ ആദ്യം നിങ്ങളെ അന്വേഷിക്കാൻ വരുന്നത് ആരായിരിക്കും? ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ചോദ്യമായി തോന്നാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളെ അളക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളുമായി സംസാരിക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ഫോൺ ലിസ്റ്റിൽ നൂറുകണക്കിന് നമ്പറുകളും ഉണ്ടാകാം. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് എല്ലാ ആശയവിനിമയ മാർഗങ്ങളും നിലച്ചാൽ ശരിക്കും നമ്മൾ അന്വേഷിക്കാൻ എത്ര പേരിറങ്ങും? ആദ്യമായി അന്വേഷിക്കുന്നത് മിക്കവാറും നമ്മുടെ കുടുംബമായിരിക്കും. കാരണം നമ്മുടെ ദൈനംദിന ജീവിത രീതിയെ ഏറ്റവും അടുത്തറിയുന്നത് അവരാണ്. പതിവായി വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാതിരിക്കുകയോ സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ അവരുടെ മനസ്സിൽ ആദ്യം ഉയരുന്നത് സംശയമല്ല, ആശങ്കയാണ്. ഇതിനെ അറ്റാച്ച്മെന്റ് ബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. വൈകാരികമായി സുരക്ഷിതമായ ബന്ധങ്ങൾ ചെറിയ മാറ്റങ്ങൾ പോലും വളരെ വേഗത്തിൽ തിരിച്ചറിയും. അതിനുശേഷം നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരോ സുഹൃത്തുക്കളോ അന്വേഷിച്ചേക്കാം. പക്ഷെ അത് എല്ലായ്പ്പോഴും വൈകാരികമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ അഭാവം അവരുടെ ജോലിയെ ബാധിക്കുന്നതുകൊണ്ടോ ഒരു ഉത്തരവാദിത്വം പൂർത്തിയാകാത്തതുകൊണ്ടോ ആകാം. അതും മനുഷ്യബന്ധങ്ങളുടെ ഒരു ഭാഗമാണ്. പിന്നീട് മാത്രമാണ് വിശാലമായ സാമൂഹിക വലയം പ്രതികരിക്കുന്നത്. സ്ഥിരമായി സംസാരിച്ചിരുന്ന ആളെ കാണാതാകുമ്പോൾ ചിലർ അന്വേഷിക്കും, ചിലർ സന്ദേശമയക്കും, ചിലർ മറ്റുള്ളവരോട് ചോദിക്കും. എന്നാൽ പലരും ഒരുപക്ഷെ ശ്രദ്ധിക്കുകയേയില്ല. കാരണം മനുഷ്യന്റെ ശ്രദ്ധ വളരെ പരിമിതമായ ഒരു വിഭവമാണ്. എല്ലാവരെയും ഒരുപോലെ ഓർത്തിരിക്കാനോ അന്വേഷിക്കാനോ നമ്മുടെ മസ്തിഷ്കത്തിന് കഴിയില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മളെ എത്ര പേർ അറിയുന്നു എന്നതല്ല പ്രധാനം, നമ്മളെ എത്ര പേർ ശ്രദ്ധിക്കുന്നു എന്നതാണ്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് എത്രമാത്രം ആവശ്യക്കാരാണെന്ന അളവുപോലല്ല, മറിച്ച് ആരുമായാണ് നമ്മൾ യഥാർത്ഥ വൈകാരിക ബന്ധം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് എന്നതിന്റെ ഒരു സൂചന മാത്രമാണ്. ഈ ചോദ്യം നിങ്ങളോട് മറ്റൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും പെട്ടെന്ന് നിശബ്ദമായാൽ നിങ്ങളെ അവരെ അന്വേഷിക്കാൻ പോകുന്ന ആളാണോ? നമ്മളെ അന്വേഷിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരാൾക്ക് വേണ്ടി അന്വേഷിക്കാൻ മനസ്സുള്ള ഒരാളായി നമ്മൾ മാറുന്നുണ്ടോ എന്നത്. കാരണം ഇന്നത്തെ ലോകത്ത് മനുഷ്യർക്ക് ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലായ്മയല്ല, താൻ ഇല്ലാതായാൽ അത് ശ്രദ്ധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന തോന്നലാണ്. അതിനാൽ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് സ്വത്തോ പ്രശസ്തിയോ അല്ല. ഒരു ദിവസം നിങ്ങളുടെ ഫോൺ നിശബ്ദമായാൽ എന്തു പറ്റി എന്ന് ആത്മാർത്ഥമായി ചോദിക്കാൻ മടിക്കാത്ത കുറച്ച് മനുഷ്യരാണ്. അവരാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത്.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്തു പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിന് മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. അടിച്ച് എല്ലോടിക്കണം. അന്നേ അനിത പറഞ്ഞതാ, പഠിപ്പ് ഇവിടെ വേണ്ട, സ്റ്റേറ്റ്സിൽ മതിയെന്ന്. നിനക്കായിരുന്നല്ലോ നിർബന്ധം, ഇപ്പൊ മനസ്സിലായില്ലേ?
2: എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നേരത്തെ ഹരിതിയോട് പറയണമായിരുന്നു ഈ കഥ. ഇപ്പോ എല്ലാം മറച്ചു വെച്ച് ഞാൻ അഭിനയിക്കുമായിരുന്നു എന്ന് തോന്നുമില്ലേ അവക്ക്?
1: നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അഭിനയിച്ചോന്ന്?
2: ഇല്ല, ഗോപുവിനേക്കാൾ ഞാൻ സ്നേഹിച്ചത് ഹരിതയാണ്. എന്നെ ആദ്യം അച്ഛ എന്ന് വിളിച്ചത് അവളാണ്. അവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ. ഉണരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, അങ്ങനെ 100 വട്ടം. പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് പേടി തോന്നുന്നു.
1: എന്തിനാ? നീയൊന്നും ഉണ്ടാണ്ടിരിക്കണ. നിന്റെ മോളായിട്ട് അവള് വളർന്നത്, അവള് നിന്റെ തന്നെയാ. അവകാശവും പറഞ്ഞേ ഒരുത്തരം ഈ പടി കയറില്ല.
3: നന്ദി വേണോടി, നന്ദി. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഈ പ്രായം വരെ വളർത്തിയ ഒരു മനുഷ്യനെ ഇങ്ങനെ നിന്ദിക്കാൻ പാടില്ല.
4: ഞാൻ എങ്ങനെ നിന്ദിച്ചു എന്ന് അമ്മ പറയണേ?
3: പിന്നെ നീ അയാളുടെ കൂടെ എന്തിനു പോയി? ഞാൻ പറയുന്നു, അയാൾ നിന്റെ ആരുമല്ല. ഇതുപോലൊരു കഥയും ഫോട്ടോയുമായി വേറൊരാൾ വന്നാൽ അത് നീ വിശ്വസിക്കോ? പറയടി, അത് നീ വിശ്വസിക്കോ?
2: അനിത, എന്താ ഇത്? നിർത്താറായില്ലേ ഇനിയും?
4: ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര?
2: നീ മോളെ വിഷമിപ്പിക്കാതെ അനിത, നീ വന്നേ.
5: ഓള് സുന്ദരിയാണ് അല്ലേ? നമ്മുടെ അമ്മയുടെ അതേ ഛായ. നമ്മുടെ കാലം കഴിഞ്ഞ കുടുംബം അന്യം നിന്ന് പോകുന്ന കരുതി പൊട്ടിമുളയ്ക്കാരും നാമെങ്കിലും ഉണ്ടായല്ലോ. കൃഷ്ണാരക്ഷ, എനിക്ക് ഇവിടെ ഒന്ന് കാണാൻ കൊത്തിയായി.
6: അത് നോട്ടെ, ഞാൻ കൊണ്ടത് കാണിക്കാം.
5: അവരോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവണതാണോ രക്തബന്ധം? കത്ത് കെട്ട് പോകുമ്പോ വായിക്കരയിടാൻ ഈശ്വരൻ തന്ന കയ്യ.
2: നീ എന്താ ഇവിടെ പരിശോധിക്കുന്നത്?
4: ഇത് കണ്ടോ, ഹരിതയുടെ പെട്ടിയിൽ അയാളുടെ ഫോട്ടോകൾ.
2: ഓ, നീ ഇത് കാണുക? പഴയൊരു കുടുംബീത്രം ഉണ്ടല്ലോ.
4: എല്ലാം നശിപ്പിച്ച് കളയണം.
2: ചിത്രങ്ങൾ മാത്രമല്ലേ നശിപ്പിക്കാൻ പറ്റൂ. വേണ്ട, ഇത് ഹരിതയുടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ.
4: അയാള് ഇവിടെയും വന്നിരിക്കുന്നു.
2: ആര്?
4: അയാള്
2: ചന്ദ്രദാസാണ്. ഇരിക്കാൻ പറഞ്ഞില്ലേ?
4: ഞാനൊന്നും വേണ്ടിയില്ല.
2: വീട്ടിൽ വരുന്നവരോട് മര്യാദ കാണിക്കണ്ടേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇപ്പോഴും കൽക്കത്ത തന്നെയാണോ?
6: അതെ.
2: തിരിച്ചു പോകുമോ അല്ലെങ്കിൽ
6: പോവും?
2: ഞങ്ങളും വൈകാതെ പോവും. ഈ വര ഉദ്ദേശിച്ചിരുന്നതല്ല, കാരണം അറിയാവല്ലോ.
6: ഹരിതയെ എനിക്കൊന്ന് കാണണം.
2: ചന്ദ്രദാസ്, വളരെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതമാണ് ഞങ്ങളുടേത്. ദേവി അത് തകർക്കരുത്.
6: സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു.
2: നിങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല.
6: ഇല്ലേ?
2: ഒരിക്കലുമില്ല.
6: ഇനി അതേക്കുറിച്ചൊരു വാദപ്രതിവാദത്തിന് ഞാനാണല്ല. നമുക്ക് ആ വിഷയം വിടാം.
2: പറയേണ്ടത് പറഞ്ഞു തന്നെ തീരണമല്ലോ.
6: ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം.
2: 15 വർഷമായിട്ട് ഇപ്പോഴാണോ മോളുണ്ടെന്ന് ഓർക്കണത്? ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിന്റെ ക്ലേശം നിങ്ങൾക്കറിയില്ല. എന്റെ മാറിലെ ചൂട് കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയത്. ഇന്ന് ഈ രൂപത്തിൽ ഒരു പെൺകുട്ടിയായപ്പോൾ അവകാശപ്പെടാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്?
6: അവളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് എന്റേതാണ്.
2: പറക്കമുറ്റാത്ത ഒരു കുഞ്ഞിനെ അമ്മയും അപരിചിതമായ ഒരു നഗരത്തിൽ ഒഴിഞ്ഞ തകരപ്പാത്രം പോലെ വലിച്ചെറിഞ്ഞിട്ട്
6: ജീവന്റെ തുടിപ്പ്. മനുഷ്യനാണോ നിങ്ങൾ? ഡോക്ടർ, നമ്മൾ തമ്മിലുള്ള ഈ സംസാരം അനാവശ്യമാണ്. നാം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്റെ ഭാര്യയായ ഒരു സ്ത്രീന്റെ ഇവിടെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ. അവള് പറയട്ടെ.
2: കേട്ടില്ലേ പറഞ്ഞത്? ശരിയാ, അയാളും ഞാനുമായിട്ട് എന്താ ബന്ധം? നിനക്ക് പറയാനുള്ളത് പറയാം.
4: എനിക്കൊന്നും പറയാനില്ല.
2: ഒഴിഞ്ഞു മാറിയിട്ട് എന്താ കാര്യം? ചെന്ന് സംസാരിക്കും.
3: ഹരിയേട്ടൻ ഉണ്ടാവണം എന്റെ കൂടെ, അല്ലാതെ ഞാൻ പോവില്ല.
2: ഞാൻ വരാം, നീ ആദ്യം ചെല്ല.
7: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

ഗോഡാർഡിന്റെ മസ്കുലിൻ ഫെമിനിൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. ഒരാളെ കൊന്നാൽ നിങ്ങൾ കൊലപാതകി, ആയിരങ്ങളെ കൊന്നാൽ ചക്രവർത്തി, എല്ലാവരെയും കൊന്നാൽ ദൈവം, ഇതിൽ ഒരാളെ കൊന്നാൽ നിങ്ങൾ കൊലപാതകി എന്ന വരികൾ വിരൽ ചൂണ്ടുന്നത് വ്യക്തിപരമായ തലത്തിലുള്ള നൈതികതയിലേക്കും നിയമത്തിലേക്കുമാണ്. സമൂഹത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുക്കുമ്പോൾ അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുന്നു. അവിടെ നിയമമുണ്ട്, ശിക്ഷയുണ്ട്, സാമൂഹികമായ ഒറ്റപ്പെടുത്തലുണ്ട്. ഒരാളുടെ ജീവൻ അപഹരിക്കുന്നവനെ സമൂഹം കൊലപാതകി എന്ന് മുദ്രകുത്തുന്നു. അവൻ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടവനാണ്. ഇവിടെ ജീവന്റെ വിലയെന്നത് വ്യക്തിപരമായ തുലാസിലാണ് അളക്കപ്പെടുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബം തകരുകയും ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ തലത്തിൽ മനുഷ്യൻ ഭയപ്പെടുന്നു, നിയമത്തെ ബഹുമാനിക്കുന്നു. എന്നാൽ അധികാരത്തിന്റെ അളവ് കൂടുമ്പോൾ ഈ നൈതികതയ്ക്ക് എങ്ങനെ മാറ്റം സംഭവിക്കുന്നു എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം. ആയിരങ്ങളെ കൊന്നാൽ ചക്രവർത്തി, ചരിത്രത്തിന്റെ താളുകളിലേക്ക് നോക്കിയാൽ ഈ വരികളുടെ ഭയാനകമായ സത്യം നമുക്ക് ബോധ്യപ്പെടും. യുദ്ധങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയവരെ ലോകം മഹാനായ ചക്രവർത്തി എന്നും വിജയി എന്നും വിളിച്ചു. അലക്സാണ്ടർ മുതൽ നെപ്പോളിയൻ വരെയുള്ളവരുടെ ചരിത്രം രക്തം കൊണ്ട് എഴുതപ്പെട്ടതാണ്. ഒരാളെ കൊല്ലുന്നത് വ്യക്തിപരമായ പകയാണെങ്കിൽ ആയിരങ്ങളെ കൊല്ലുന്നത് ദേശസ്നേഹത്തിന്റെയോ സാമ്രാജ്യത്വത്തിന്റെയോ പേരിൽ ന്യായീകരിക്കപ്പെടുന്നു. അവിടെ കൊലപാതകം വീരകൃത്യമായി മാറുന്നു. രക്തച്ചൊരിച്ചിലിന്റെ അളവ് കൂടുമ്പോൾ കുറ്റബോധം അധികാരത്തിന്റെ ഗർവായി പരിണമിക്കുന്നു. ജയിക്കുന്നവനാണ് ചരിത്രമെഴുതുന്നത്. അതുകൊണ്ടുതന്നെ ചക്രവർത്തിയുടെ വാളിനു മുന്നിൽ വീണ ആയിരങ്ങളുടെ നിലവിളികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താറില്ല. പകരം അവരുടെ കിരീടത്തിലെ രത്നങ്ങളെക്കുറിച്ചും കീഴടക്കിയ രാജ്യങ്ങളെക്കുറിച്ചും മാത്രം ലോകം സംസാരിക്കുന്നു. അധികാരത്തിന്റെ ഈ മുകൾ തട്ടിൽ നൈതികത എന്നത് കേവലമൊരു വാക്കു മാത്രമായി മാറുന്നു. എല്ലാവരെയും കൊന്നാൽ ദൈവം, ഈ വരികൾ തികച്ചും ദാർശനികമായ ഒരു തലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ദൈവമെന്നത് പ്രകൃതിയെയോ അല്ലെങ്കിൽ സർവ്വതിനെയും അവസാനിപ്പിക്കുന്ന ഒരു കാലത്തെയോ കുറിക്കുന്നു. ജനിച്ചവയെല്ലാം ഒരു ദിവസം മരിക്കണം എന്നത് പ്രകൃതി നിയമമാണ്. പ്രപഞ്ചത്തിന്റെ ഈ സംഹാര ശക്തിക്ക് മുന്നിൽ ആർക്കും പരാതികളില്ല. പ്രകൃതി ദുരന്തങ്ങളിലൂടെയോ വാർദ്ധക്യത്തിലൂടെയോ മരണം എല്ലാവരെയും തേടിയെത്തുന്നു. ഇതിനെ നാം ദൈവഹിതമെന്ന് വിളിച്ച് ആശ്വസിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ ഇല്ലാതാക്കുന്ന ഈ ശക്തിക്ക് മുന്നിൽ നാം വിനയാന്യതരാകുന്നു. ഇവിടെ കൊലപാതകമില്ല, പകരം പരിണാമം മാത്രമേയുള്ളൂ. ഒരാളെ കൊല്ലുമ്പോൾ അത് ക്രൂരതയായും പ്രപഞ്ചം എല്ലാവരെയും ഇല്ലാതാക്കുമ്പോൾ അത് നിയമമായും നാം കാണുന്നു. നൈതികത എന്നത് എപ്പോഴും എണ്ണത്തെയും അധികാരത്തെയും സ്വാധീനത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന വലിയ പരിഹാസമാണ് ഈ വരികളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അധികാരത്തിന്റെയും എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ നൈതികത മാറുന്നത് മനുഷ്യന്റെ സങ്കുചിതത്വമാണ്. ഒരു ജീവനായാലും ആയിരം ജീവനായാലും അതിന്റെ വില തുല്യമാണ്. ആയുധം കൊണ്ട് ലോകം കീഴടക്കുന്ന ചക്രവർത്തിയേക്കാൾ മഹാൻ സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കുന്ന സാധാരണക്കാരനാണ്. അധികാരത്തിന്റെ ഉന്നതിയിലിരുന്ന് മനുഷ്യനെ മറക്കുന്നവർ കാലത്തിന്റെ പ്രവാഹത്തിൽ വെണ്ണീറായി മാറും. നമുക്ക് വേണ്ടത് കൊലപാതകികളെയോ ചക്രവർത്തിമാരെയോ അല്ല, മറിച്ച് സഹജീവിയുടെ വേദന തിരിച്ചറിയുന്ന പച്ചയായ മനുഷ്യരെയാണ്. അറിവിന്റെയും സ്നേഹത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് ആ വലിയ മനുഷ്യത്വത്തിലേക്ക് വളരാം.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വിയർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായ നിവർത്തന പ്രക്ഷോഭം എന്ന മഹത്തായ മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ ചോര കൊണ്ടെഴുതിയ ആ പോരാട്ടം കേരളത്തിൽ സാമൂഹിക നീതിക്കു വേണ്ടി നടന്ന ശക്തമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം മുൻഗണന നൽകിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ അനീതിക്കെതിരെ പിന്നോക്ക സമുദായക്കാർ നടത്തിയ പോരാട്ടമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തനം എന്ന വാക്കിന് പിൻവലിക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നൊക്കെയാണ് അർത്ഥം. സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് പിന്നാക്ക സമുദായക്കാരെ നിവർത്തനം ചെയ്യുന്നതിനെതിരെ, അതായത് ഒഴിവാക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1930കളിൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു പ്രാതിനിധ്യം. ജനസംഖ്യയിൽ വലിയൊരു വിഭാഗമായിരുന്ന ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങിയ സമുദായങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രാതിനിധ്യമേ ലഭിച്ചിരുന്നുള്ളൂ. ഇത് വലിയ സാമൂഹിക അസമത്വത്തിന് കാരണമായി. വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി ലഭിക്കാതെ അനേകം യുവജനങ്ങൾ ദുരിതത്തിലായി. ഈ അനീതിക്കെതിരെ പിന്നോക്ക സമുദായങ്ങളിലെ നേതാക്കൾ ഒന്നിച്ചു. ഈഴവ സമുദായത്തിൽ നിന്ന് സി കേശവനും, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എൻ വി ജോസഫും, മുസ്ലിം സമുദായത്തിൽ നിന്ന് പി കെ കുഞ്ഞുമലയാളിയും ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അവർ തങ്ങളുടെ സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. 1932 തിരുവിതാംകൂർ സർക്കാർ ഒരു പുതിയ ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. പുതിയ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഈ നീക്കത്തിലും പിന്നാക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1933 തിരുവിതാംകൂറിലെ പിന്നാക്ക സമുദായങ്ങൾ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചു. ഈ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഈ സംഘടനയുടെ പ്രധാന ആവശ്യം ജനസംഖ്യാനുപാതികമായി എല്ലാ സമുദായങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും പ്രാതിനിധ്യം നൽകണമെന്നതായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് സി കേശവൻ നടത്തിയ പ്രസംഗം. 1935 കോഴഞ്ചേരിയിൽ വച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അന്നത്തെ ദിവാൻ സി പി രാമസ്വാമി അയ്യരെയും തിരുവിതാംകൂർ രാജഭരണത്തെയും രൂക്ഷമായി വിമർശിച്ചു. തിരുവിതാംകൂർ ഭരണം തുലയട്ടെ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ ചലനങ്ങളുണ്ടാക്കി. ഈ പ്രസംഗത്തിന് ശേഷം സി കേശവനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ജനങ്ങൾക്ക് പോരാടാനുള്ള ആവേശം നൽകി. നിവർത്തന പ്രക്ഷോഭം ഒരുപാട് സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി. ഈ മുന്നേറ്റം തിരുവിതാംകൂർ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറി. ഒടുവിൽ പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. 1936 തിരുവിതാംകൂർ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാ സമുദായക്കാർക്കും മതിയായ പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചു. ഈ വിജയം പിന്നാക്ക സമുദായങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. നിവർത്തന പ്രക്ഷോഭം കേരളത്തിലെ സാമൂഹിക നീതിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക വിജയമാണ്. ഈ പ്രക്ഷോഭം ജാതീയതയുടെയും സാമൂഹിക അസമത്വത്തിന്റെയും അടിത്തറയിളക്കി. ഈ മുന്നേറ്റമാണ് പിന്നീട് വന്ന സർക്കാരുകളെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്വാധീനിച്ചതും. നിവർത്തന പ്രക്ഷോഭം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാവട്ടെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ തോമസ് നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പോർട്ടർ കുഞ്ഞാലി. അഭയദേവ്, ശ്രീമൂലനഗരം വിജയൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീതം പകർന്നു. പി ബി ശ്രീനിവാസ്, സീറോ ബാബു, എസ് ജാനകി, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1965 ഏപ്രിൽ 9 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, മുത്തയ്യ, അടൂർ ഭാസി, ബഹദൂർ, മുതുകുളം രാഘവൻപിള്ള, തോമസ്, രാമദാസ്, പഞ്ചാബി, എസ് ആചാരി, ഷീല, ടിയ റോമന, തങ്കം, ആനി, ഗീതാ മാസ്റ്റർ, ജോജി തോമസ് എന്നിവർ വേഷമിട്ടു. എൻ എൻ പിള്ളയുടെ നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു പോർട്ടർ കുഞ്ഞാലി. 6 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു പോർട്ടർ കുഞ്ഞാലി എന്ന ചിത്രം. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം പോർട്ടർ കുഞ്ഞാലി.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കലാവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

കൗതുകരസങ്ങൾ. ഗുരുത്വാകർഷണത്തിന് ഒരു നിമിഷത്തേക്കെങ്കിലും അവധി കൊടുത്തതുപോലെ തോന്നിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അങ്ങ് മഹാബലിപുരത്ത്. ചരിഞ്ഞ ഒരു പാറച്ചെരിവിന്റെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് ഉരുണ്ടു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൂറ്റൻ പാറ. പക്ഷെ നൂറ്റാണ്ടുകളായി അത് അവിടെ തന്നെ, താഴേക്ക് വീഴാതെ മുകളിലേക്ക് കയറാതെ പ്രകൃതിയുടെ ഏതോ അദൃശ്യമായ കണക്കുകൂട്ടലിൽ സ്വയം ഉറപ്പിച്ചു നിൽക്കുന്ന അത്ഭുതം. തമിഴ്നാട്ടിലെ ചരിത്രപ്രസിദ്ധമായ തീരനഗരമായ മഹാബലിപുരത്തെ ഈ പാറ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കൃഷ്ണന്റെ വെണ്ണയുരുള എന്ന പേരിലാണ്. ബാലകൃഷ്ണൻ മോഷ്ടിച്ച വെണ്ണയിൽ നിന്ന് ഒരു കൂറ്റൻ ഉരുള ആകാശത്ത് നിന്ന് താഴേക്ക് വീണതാണിതെന്ന സങ്കല്പമാണ് ഈ പേരിന് പിന്നിൽ. ശാസ്ത്ര ലോകത്തിന് അതിൽ ദൈവികമായ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലെങ്കിലും ആ പേര് പാറയ്ക്ക് ചുറ്റും ഒരു മനോഹരമായ ഐതിഹ്യ വലയം തീർക്കുന്നുണ്ട്. പാറയെ ആദ്യമായി കാണുന്ന ഒരാളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം വളരെ ലളിതമാണ്, ഇതെങ്ങനെ വീഴാതെ നിൽക്കുന്നു? ചോദ്യം ലളിതമാണെങ്കിലും ഉത്തരം ഒരു അത്ഭുത കഥയേക്കാൾ മനോഹരമാണ്. ഇതൊരു മാന്ത്രിക ശക്തിയുടെ ഫലമല്ല, ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുമല്ല, മറിച്ച് ഭൂഗുരുത്വം തന്നെയാണ് പാറയെ താഴേക്ക് വലിക്കുന്നത്. എന്നാൽ പാറയുടെ ആകൃതി, അതിന്റെ ഭാരകേന്ദ്രത്തിന്റെ സ്ഥാനം, അത് സ്പർശിക്കുന്ന പാറച്ചെരിവിന്റെ രൂപം, ഘർഷണം എന്നിവ ചേർന്ന് അതിനെ ഒരു സ്ഥിരമായ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നു. അതായത് കൃഷ്ണന്റെ വെണ്ണയിലുള്ള ഭൂഗുരുത്വത്തെ തോൽപ്പിക്കുന്നില്ല, ഭൂഗുരുത്വത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. ഇതാണ് ഈ പാറയുടെ യഥാർത്ഥ വിസ്മയം. പാറയുടെ താഴ്ത്തിയ ഭാഗം ചരിവിന്റെ ഒരു ചെറിയ ഭാഗത്താണ് തങ്ങിപ്പിടിച്ചിരിക്കുന്നത്. പുറത്തുനിന്നും നോക്കുമ്പോൾ അതിന്റെ വലിപ്പത്തിനും താഴെയുള്ള താങ്ങിനും തമ്മിൽ യാതൊരു അനുപാതവും ഇല്ലെന്ന് തോന്നും. എന്നാൽ ഒരു വസ്തു വീഴുമോ ഇല്ലയോ എന്നത് അതിന്റെ വലിപ്പം മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല, അതിന്റെ ഭാരകേന്ദ്രത്തിന്റെ ലംബ പ്രക്ഷേപണം എവിടെയാണ് പതിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു വസ്തുവിന്റെ ഭാരകേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വലിക്കുന്ന സാങ്കല്പിക ലംബരേഖ

0: പാഠമാണ്, ഒരു ശിലാസ്മാരകമാണ്, ഒരു ഭൗതിക ശാസ്ത്ര പാഠമാണ്. അതിലുപരി മനുഷ്യന്റെ കണ്ണുകൾക്ക് അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സൂക്ഷ്മമായൊരു കണക്കിന്റെ സുന്ദരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
1: കൗതുകരസങ്ങൾ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: നിങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റൊരു നാഗരികതയ്ക്കൊരു കത്തെഴുതണമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെഴുതും? ഞങ്ങൾ ആരാണ്? എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങളുടെ രൂപം എങ്ങനെയാണ്? ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജീവിവർഗമാണ്. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ മറുപടി. ഈ ചോദ്യം വെറും ഭാവനയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. മനുഷ്യരാശി യഥാർത്ഥത്തിൽ അത്തരമൊരു സന്ദേശം ബഹിരാകാശത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത രീതികളിൽ. ഒന്ന് റേഡിയോ തരംഗങ്ങളിലൂടെ, മറ്റൊന്ന് സ്വർണ ഫലകത്തിൽ കൊത്തിവെച്ച്. SETI പദ്ധതിയിലൂടെ മനുഷ്യൻ വർഷങ്ങളായി പ്രപഞ്ചത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ശാസ്ത്രജ്ഞർ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ മാത്രം കേട്ടാൽ മതിയോ? നമ്മളും സംസാരിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് മനുഷ്യരാശിയുടെ ആദ്യത്തെ ബഹിരാകാശ സന്ദേശം രൂപം കൊണ്ടത്. 1974 നവംബർ 16 പ്യൂട്ടോറിക്കോയിലെ ഭീമാകാരമായ അരസിബോ റേഡിയോ ടെലിസ്കോപ്പിൽ നിന്ന് മനുഷ്യരാശി ഒരു റേഡിയോ സന്ദേശം ബഹിരാകാശത്തിലേക്ക് അയച്ചു. അതിന്റെ ലക്ഷ്യം M13 എന്ന ഗ്ലോബുലാർ നക്ഷത്രക്കൂട്ടമായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 25,000 പ്രകാശവർഷം അകലെയാണത്. അതുകൊണ്ട് ആ സന്ദേശം അവിടെ എത്താൻ തന്നെ 25,000 വർഷമെടുക്കും. അവിടെ ആരെങ്കിലും അത് സ്വീകരിച്ച് ഉടൻ മറുപടി അയച്ചാലും ആ മറുപടി ഭൂമിയിലെത്താൻ വീണ്ടും 25,000 വർഷം വേണം. അങ്ങനെ ഒരു സംഭാഷണത്തിന് കുറഞ്ഞത് 50,000 വർഷം. പ്രപഞ്ചത്തിന്റെ അളവുകൾ മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. അത് മനുഷ്യഭാഷയിൽ എഴുതിയ കത്തായിരുന്നില്ല, ഗണിതവും ശാസ്ത്രവും അടിസ്ഥാനമാക്കിയ ഒരു ബൈനറി കോഡായിരുന്നു. ആകെ 1679 ബിറ്റുകൾ. 1679 എന്ന സംഖ്യ യാദൃശ്ചികമായി തിരഞ്ഞെടുത്തതല്ല. അത് 23×73 എന്ന രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണന ഫലമാണ്. ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ അതിലൊരു ചിത്രം രൂപപ്പെടും. ആ ചിത്രത്തിൽ മനുഷ്യരാശി സ്വയം പരിചയപ്പെടുത്തി. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, DNA അടിസ്ഥാന ഘടന, മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖ, മനുഷ്യന്റെ ശരാശരി ഉയരം, ഭൂമിയിലെ ജനസംഖ്യ, സൗരയൂഥത്തിന്റെ ചിത്രം, ഭൂമിയുടെ സ്ഥാനം, സന്ദേശം അയച്ച അരസിബോ ടെലിസ്കോപ്പിന്റെ രൂപരേഖ എന്നിവയായിരുന്നു അതിലുൾപ്പെടുത്തിയിരുന്നത്. ഇത് മനുഷ്യരാശിയുടെ ആദ്യത്തെ കോസ്മിക് വിസിറ്റിംഗ് കാർഡായിരുന്നു. ഒരു രസകരമായ കാര്യമുണ്ട്. അരസിബോ സന്ദേശം അയച്ചത് യഥാർത്ഥത്തിൽ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല. അത് പ്രധാനമായും അരസിബോ ടെലിസ്കോപ്പിന്റെ നവീകരണം ആഘോഷിക്കാൻ നടത്തിയ ഒരു ശാസ്ത്രീയ പ്രദർശനമായിരുന്നു. എന്നാൽ അതിന് വലിയൊരു പ്രതീകാത്മക മൂല്യമുണ്ടായിരുന്നു.

0: മനുഷ്യരാശി ആദ്യമായി പ്രപഞ്ചത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം 1977 മനുഷ്യരാശി മറ്റൊരു അത്ഭുതകരമായ ദൗത്യം ആരംഭിച്ചു. വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങൾ ഗ്രഹങ്ങളെ പഠിക്കാനായിരുന്നു അവയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ശാസ്ത്രജ്ഞനായ കാൾ സാഗൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ഈ പേടകങ്ങൾ ഒരിക്കലെങ്കിലും അന്യഗ്രഹ നാഗരികതയുടെ കയ്യിലെത്തിയാൽ, അങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം രൂപം കൊണ്ടത്. ഓരോ വോയേജറിലും സ്വർണം പൂശിയ ഒരു ചെമ്പ് ഫലകം ഘടിപ്പിച്ചു. ഇതാണ് വോയേജർ ഗോൾഡൻ റെക്കോർഡ്. ഇതൊരു സംഗീത ആൽബമല്ല, ഒരു ശാസ്ത്ര പുസ്തകവുമല്ല, ഇത് ഭൂമിയുടെ ആത്മകഥയാണ്. ഗോൾഡൻ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് 55 ഭാഷകളിലെ അഭിവാദ്യങ്ങൾ, കുഞ്ഞിന്റെ കരച്ചിൽ, മനുഷ്യന്റെ ചിരി, മഴയുടെ ശബ്ദം, കടലിന്റെ തിരമാലകൾ, കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ പാട്ട്, തിമിംഗലങ്ങളുടെ ആശയവിനിമയം, മൊസാഡ്, ബിധോവൻ, ബാച്ച് തുടങ്ങിയ സംഗീതജ്ഞരുടെ കൃതികൾ, ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രീയ സംഗീതത്തിന്റെ ഭാഗങ്ങൾ, ഭൂമിയിലെ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ, DNA യെക്കുറിച്ചുള്ള വിവരങ്ങൾ, സൗരയൂഥത്തിന്റെ ഭൂപടം എന്നിവയായിരുന്നു. അത് വായിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിൽ കൊത്തിവെച്ചിരുന്നു. സത്യത്തിൽ ഒരു പക്ഷേ ആരും കണ്ടെത്തില്ല. വോയേജർ 1 ഇപ്പോൾ നക്ഷത്രങ്ങൾക്കിടയിലെ ബഹിരാകാശത്തിലൂടെ മണിക്കൂറിൽ 60,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും അത് മറ്റൊരു നക്ഷത്രത്തിന്റെ സമീപത്തെത്തണമെന്നില്ല. എന്നിട്ടും മനുഷ്യൻ ആ സന്ദേശം അയച്ചു. എന്തുകൊണ്ട്? കാരണം ചില സന്ദേശങ്ങൾ മറുപടി ലഭിക്കാനല്ല, നമ്മൾ ആരാണെന്ന് പറയാനാണ്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ കാൾ സാഗൻ പറഞ്ഞ ഒരു ആശയം ഇന്നും മനസ്സിനെ സ്പർശിക്കുന്നു. ഈ റെക്കോർഡ് ഒരിക്കലും ആരും കണ്ടെത്താതിരിക്കാം, പക്ഷേ മനുഷ്യരാശി പ്രപഞ്ചത്തിൽ സ്വന്തം സാന്നിധ്യം രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് തന്നെ വലിയ കാര്യമാണ്. അത് അന്യഗ്രഹജീവികൾക്കുള്ള സന്ദേശം മാത്രമല്ല, ഭാവിയിലെ മനുഷ്യർക്കുള്ള സന്ദേശം കൂടിയാണ്. നമ്മൾ ഇന്നും പ്രപഞ്ചത്തിൽ നിന്ന് ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ്. പക്ഷേ കാത്തിരിപ്പ് തുടങ്ങുന്നതിന് മുൻപ് മനുഷ്യരാശി ഒരു ചെറിയ മര്യാദ കാണിച്ചു. ആദ്യം സ്വയം പരിചയപ്പെടുത്തി. ഒരുപക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഏതോ അന്യഗ്രഹത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പഴയ പേടകത്തെ കണ്ടെത്തിയേക്കാം. അതിനുള്ളിലെ സ്വർണ ഫലകം തുറന്ന് ഭൂമി എന്ന ചെറിയ ഗ്രഹത്തിലെ ഒരു കുഞ്ഞിന്റെ കരച്ചിലും ഒരു അമ്മയുടെ അഭിവാദ്യവും മനുഷ്യന്റെ സംഗീതവും ആദ്യമായി കേട്ടേക്കാം. ആ ദിവസം ഒരിക്കലും വന്നില്ലെങ്കിലും ഈ സന്ദേശങ്ങൾ ഒരു സത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രപഞ്ചത്തിന്റെ അനന്തമായ നിശബ്ദതയിൽ മനുഷ്യൻ ഒരിക്കൽ തന്റെ ശബ്ദമുയർത്തിയിരുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ഇത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കും, കാത്തിരുന്ന് കേൾക്കും. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: ഒക്ടോബർ 9 ലോക തപാൽ ദിനം. മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെറുമൊരു തപാൽ സംവിധാനത്തിന്റെ കഥയല്ല, മനുഷ്യബന്ധങ്ങളുടെയും ദൂരങ്ങളെ ഇല്ലാതാക്കിയ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ ഓർമ്മകളുമാണ്. കത്തെഴുത്തിന്റെ സൗന്ദര്യവും ഒരു പോസ്റ്റ്മാന്റെ കാരുണ്യവും ഒരു കത്തിനു വേണ്ടി കാത്തിരുന്ന മനസ്സുകളുടെ വികാരങ്ങളും ഒന്നും മറക്കാനാവില്ല തന്നെ. ജീവിതത്തിൽ ആദ്യമായി കത്തെഴുതിയത് ആർക്കാണ് ഓർക്കുന്നുണ്ടോ? മറക്കാൻ സാധ്യതയില്ല. ഹൃദയപൂർവം എഴുതിയ കത്തുകൾ, ഒരു കന്മത പ്രവാഹം പോലെ ഉള്ളിൽ നിന്ന് ഉണ്മയാർന്നൊഴുകിയ വാക്കുകൾ, സ്നേഹത്തോടെ എഴുതിയ കത്തുകൾ, പ്രണയപൂർവം എഴുതിയ കത്തുകൾ, വിശ്വസ്തതയോടെ എഴുതിയ കത്തുകൾ, അങ്ങേയറ്റം രഹസ്യാത്മകമായി എഴുതിയ കത്തുകൾ, ബന്ധങ്ങൾക്കിടയിലെ വൈകാരികവും ചിന്തനീയവുമായ പാലങ്ങളായിരുന്നു കത്തുകൾ. ഒരു കത്ത് കിട്ടുക എന്നത് അജ്ഞേയമായ ഒരു ആനന്ദം തന്നെയായിരുന്നു. ഒരു കത്തെഴുതുക എന്നത് അതിലേറെ ഹൃദ്യമായ ഒരു അനുഭവവും ആയിരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് ആദ്യം ചന്തവിളിൽ നിന്ന് സുഖു, മീര, രാജി, യമുന കൃഷ്ണ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. അങ്ങാടി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല രചിച്ച് ശ്യാമിന്റെ ഈണത്തിൽ കെ ജേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചത്.

കത്തുകൾ ദൂരങ്ങളെ ഇല്ലാതാക്കി. വാർത്താവിനിമയത്തിന് ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലം. ഫോൺ വിളികൾ ഇന്നത്തേതുപോലെ സാധാരണവുമായിരുന്നില്ല. അങ്ങനെയൊരു കാലത്ത് ദൂരനാടുകളിലുള്ള ഉറ്റവരുമായി സംസാരിക്കാനുള്ള ഒരേയൊരു മാർഗം കത്തുകളായിരുന്നു. കത്തുകൾ മാത്രമായിരുന്നു. ഓരോ കത്തും ഓരോ ജീവിത കഥയായിരുന്നു. ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ ഓരോ വാക്കും ഓരോ വരിയും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നു. മനസ്സിന്റെ ആഴങ്ങളിലുള്ള വികാരങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അതിൽ കോറിയിടുന്നു. ഇന്നൊരു മെസ്സേജ് അയക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലായിരുന്നു കത്തെഴുത്ത്. അക്ഷരത്തെറ്റുകൾ വരുമോ എന്ന ഭയമില്ലാതെ, കൈയക്ഷരം വൃത്തിയായിരിക്കുമോ എന്ന ചിന്തയില്ലാതെ മനസ്സ് തുറന്നെഴുതാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ആവശ്യമായിരുന്നു. ഓരോ കത്തും ഓരോ കഥയായി തോന്നിയിരുന്ന കാലം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം. പാപ്പനംകോട് ലക്ഷ്മണന്റെ രചനയിൽ കെ ജി ജോയും സംഗീതം പകർന്ന മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഈ ഗാനം. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നെല്ലിക്കുന്നിൽ നിന്ന് സുജ, അംബിക, ഷാരി എന്നിവർ.

ഓരോ കത്തും ഒരു ചെറിയ കലാസൃഷ്ടിയായിരുന്നു. അതിന്റെ ഭംഗി കേവലം അതിലെ അക്ഷരങ്ങളിൽ മാത്രമായിരുന്നില്ല, മനസ്സിന്റെ സൗന്ദര്യവും എഴുതുന്ന ആളുടെ ആത്മാവുമാണ് നിറഞ്ഞിരുന്ന കത്തുകൾ. ഒരു മഷിപ്പേനയുടെ തുമ്പിലൂടെ വെളുത്ത കടലാസിലേക്ക് ഒഴുകിയിറങ്ങിയിരുന്ന വികാരങ്ങൾ. ഓരോ എഴുത്തിനും ഒരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു, ഓരോ കത്തിനും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. എത്ര തവണ വായിച്ചാലും മതിവരാത്ത ഒരു മാന്ത്രികത അതിനുണ്ടായിരുന്നു. ഓർക്കുന്നുവോ ചില കത്തുകൾ എത്ര തവണ വായിച്ചുവെന്ന്? വിരഹത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും അങ്ങനെ എത്ര വികാരങ്ങളാണ് ആ എഴുത്തുകളിൽ നിറഞ്ഞിരുന്നത്. എല്ലാ വികാരങ്ങളും വാക്കുകളിലൂടെയും അക്ഷരങ്ങളിലൂടെയും സംവേദനം ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവ് കത്തെഴുത്തിന് ഉണ്ടായിരുന്നു. ഇഷ്ടഗാനങ്ങളിൽ തുടരുകയാണ്. ഇനി കേൾക്കാം പി ജയചന്ദ്രനും വാണിജ്യറാമും ആലപിച്ച ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. നായാട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കള്ളിക്കാട് നിന്ന് അച്ചു, സച്ചു, സ്നേഹ, മായ എന്നിവർ.

കത്ത് കിട്ടാനായി കാത്തിരിക്കുന്നതിന്റെ ഒരു സുഖം. ആ സുഖം ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഓരോ ദിവസവും പോസ്റ്റ്മാൻ വരുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന കാലം, എനിക്ക് കത്തുണ്ടോ എന്ന് എന്നും ചോദിച്ചിരുന്ന കാലം. കാത്തിരിപ്പിന്റെ ആ സുഖം ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു. ഓർക്കുന്നുണ്ടോ, അന്ന് പോസ്റ്റ്മാന്റെ സൈക്കിൾ ബെല്ലിന്റെ ശബ്ദം ഒരു സംഗീതമായിരുന്നു. ഇമ്പമാർന്ന ഒരു ഈണമായിരുന്നു അത്. പോസ്റ്റ്മാന്റെ ഓരോ വരവിലും പ്രതീക്ഷയുടെ ഒരു കിരണമുണ്ടായിരുന്നു. ആ കിരണത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കത്ത് കിട്ടിയാൽ അത് തുറന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയാൻ കഴിയൂ. അതൊരു വാട്സപ്പ് മെസ്സേജിനോ ഒരു ഇമെയിലിനോ പകർന്നു നൽകാൻ കഴിയാത്ത ഒരു വികാരമായിരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി തടവറ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം എ ടി ഉമർ, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ആവശ്യപ്പെടുന്നത് ഇറവൂരിൽ നിന്ന് സതീശൻ, ശാന്തൻ, സുമ എന്നിവർ.

പോസ്റ്റ്മാൻ വെറുമൊരു സർക്കാർ ജോലിക്കാരൻ മാത്രമായിരുന്നില്ല, ഒരു സന്ദേശവാഹകനായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരെയും അറിയാമായിരുന്ന ഒരാൾ. ഓരോ വീട്ടിലെയും ആളുകളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നേരിട്ടറിയാമായിരുന്ന ഒരാൾ. ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിശേഷങ്ങൾ ചോദിച്ച് അറിയാനുള്ള അവകാശമുണ്ടായിരുന്ന ഒരാൾ. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്നു പോസ്റ്റ്മാൻ. ചിലപ്പോൾ ദൂരെയുള്ള വീടുകളിലേക്ക് പോലും, പ്രത്യേകിച്ച് റോഡിൽ നിന്ന് ഉള്ളിലേക്കുള്ള വീടുകളിൽ കാൽനടയായി പോകുന്ന കാഴ്ച ഇന്നും മുന്നിലുണ്ട്. വെയിലും മഴയും ഒരു പ്രശ്നമേ അല്ലായിരുന്ന മനുഷ്യൻ. ചുമലിൽ തൂക്കിയ തുകൽ സഞ്ചിയും അതിലെ കത്തുകളും ഒരു ഗ്രാമത്തിന്റെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും അടയാളപ്പെടുത്തലുകൾ കൂടിയായിരുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം സ്ഫോടനം, രചന ഒ എൻ വി കുറുപ്പ്, ശങ്കർ ഗണേഷ് ഈണമിട്ട ഗാനമാണിത്. കേൾക്കാൻ ആഗ്രഹിക്കുന്നു കാവല്ലൂരിൽ നിന്ന് ഉഷ, ചിത്ര, രാജി, സ്മിത എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഓരോ കത്തിന്റെ വരവും ഓരോ പ്രതീക്ഷയായിരുന്നു. പ്രവാസ ലോകത്തുള്ളവർക്ക്, തടവറയിലുള്ളവർക്ക്, യുദ്ധഭൂമിയിലുള്ള സൈനികർക്ക് എല്ലാം ആശ്വാസമായിരുന്നു കത്തുകൾ. ഒരു കത്ത് കാത്തിരിക്കുമ്പോൾ മനസ്സ് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. എപ്പോൾ വരും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മനസ്സലയും. ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് തവണ വായിക്കും. ഒരു മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടുന്ന പോലെയായിരുന്നു അത്. ആശ്വാസവും സമാധാനവും സന്തോഷവും ആ ഒരു കത്തിലുണ്ടായിരുന്നു. കത്ത് വരാൻ വൈകിയാൽ മനസ്സ് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോകും. വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അതുമല്ല അതിലെ വിലാസം തെറ്റിയോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്ന കാലം. പട്ടാളക്കാർക്കും പ്രവാസികൾക്കും കത്ത് അതുണ്ടാക്കിയ ഹൃദയമെടുപ്പുകൾ ഒട്ടും നിസ്സാരമായിരുന്നില്ല. തപാൽ ദിന പ്രത്യേക ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇനി കേൾക്കാം മണികണ്ഠേശ്വരത്ത് നിന്ന് നിമ്മി ജോർജ്, നിഷ ജോർജ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം അഹിംസ, രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന്.

കേരളത്തിലെ തപാൽ സംവിധാനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് അഞ്ചൽ എന്ന പേരിൽ ഒരു തപാൽ സംവിധാനം ഉണ്ടായിരുന്നു. അഞ്ചൽ പെട്ടിക്ക് ഒരു പ്രത്യേക രൂപമുണ്ടായിരുന്നു. അതിൽ കത്തുകൾ നിക്ഷേപിക്കാൻ ഒരു ദ്വാരവും ഉണ്ടായിരുന്നു. അഞ്ചൽക്കാരൻ കാൽനടയായി വേഗത്തിൽ ഓടി കത്തുകൾ കൊണ്ടുപോയിരുന്നു. അന്നത്തെ കാലത്ത് അഞ്ചൽക്കാരൻ ഒരുപാട് കിലോമീറ്ററുകൾ കാൽനടയായി പോയിരുന്നു. അദ്ദേഹത്തിന്റെ വേഗതയും കാര്യക്ഷമതയും എടുത്തു പറയേണ്ട ഒന്നാണ്. അഞ്ചലോട്ടം ഒരു ഓട്ടം തന്നെയായിരുന്നു. പഴയ കാല സിനിമകൾ കണ്ടാൽ അഞ്ചലോട്ടം എന്താണെന്ന് മനസ്സിലാവും. അഞ്ചൽ സംവിധാനം കേരളത്തിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചിരുന്നു. അതിന്റെ കേന്ദ്രമായതുകൊണ്ടാവും അഞ്ചൽ എന്ന സ്ഥലം ഇന്നും അതിന്റെ ഭൂതകാല ഓർമ്മകളും പേറി നിൽക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ ഗാനമാണ് ദേവദാസിന്റെ തൂലിക, ജോൺസന്റെ ഈണം. കെ ജെ മാർക്കോസും ജെൻസിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. പറണ്ടോട് നിന്ന് ബാലകൃഷ്ണൻ.

തപാൽ ദിനം ഓർമ്മിപ്പിക്കുന്നത് കേവലം ഒരു തപാൽ സംവിധാനം മാത്രമല്ല, അത് മനുഷ്യബന്ധങ്ങളുടെയും കൂട്ടായ്മകളുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയായിരുന്നു. ഇന്നത്തെ കാലത്ത് മെസ്സേജുകളും ഇമെയിലുകളും വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതം എളുപ്പമാക്കി. പക്ഷേ അതിൽ ഒരു സ്നേഹത്തിന്റെയോ കാത്തിരിപ്പിന്റെയോ വികാരമില്ല എന്നതാണ് സത്യം. അത് കേവലം വാക്കുകൾ മാത്രമാണ്. എന്നാൽ കത്ത് ഒരു വികാരമാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. ചിലപ്പോൾ അതൊരു നോവാണ്, ചിലപ്പോൾ അത് വല്ലാത്തൊരു ഹർഷോന്മാദമാണ്, ചിലപ്പോൾ അതിശയം, മറ്റു ചിലപ്പോൾ പ്രണയത്തിന്റെ പാരിജാതങ്ങൾ വിടരുന്ന വസുന്ധരയാകും. ഇഷ്ടഗാനങ്ങളിൽ ഇനി വെള്ളറട നിന്ന് വാസവൻ, വിക്രമൻ, ലീല, സരോജിനി എന്നിവർ ആവശ്യപ്പെട്ട് ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. കാലം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

ഇന്നത്തെ ലോകത്ത് കത്തെഴുത്ത് വെറും ഓർമ്മയായി മാറിയിരിക്കുന്നു. പലരും പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കാനായി കത്തെഴുതാൻ തുടങ്ങിയിരിക്കുന്നു എന്നതും രസാവഹമായ കാര്യമാണ്. കത്തെഴുത്തിന്റെ സൗന്ദര്യം ആളുകൾക്ക് തിരിച്ചെടുക്കാൻ തുടങ്ങുന്നു. കത്തെഴുതുന്നത് ഒരു കവിത പോലെയോ കഥ എഴുതുന്നത് പോലെയോ ആണ്. മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധ കൂട്ടാനും അത് സഹായിക്കും. ഒരു കല മാത്രമല്ല, പകരം ഒരു മാനസിക വിനോദം കൂടിയാണ്. വെറുതെ ഒന്നെഴുതി നോക്കൂ, മറുപടിക്കായി നിങ്ങൾ കാത്തിരിക്കും. പൂജൽ ഖാദർ രചന നിർവഹിച്ച് എം കെ അർജുനൻ ഈണം പകർന്ന ഗാനം. ഈരാറ്റുപേട്ടയിൽ നിന്ന് രവി, ശശി, ബിനു, മുരുകൻ, രാജൻ എന്നിവർ ആവശ്യപ്പെടുന്നു. ചിത്രം കയം. ആലപിച്ചത് എസ് ജാനകി.

ഒരു കത്തെഴുതി പോസ്റ്റ് പെട്ടിയിലിട്ട് അത് കാത്തിരിക്കുന്ന ആൾക്ക് കിട്ടിയോ എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയ കാലം. ഇന്നും അങ്ങനെ ഒരു കത്തെഴുതുമ്പോൾ ഒരു മഷിപ്പേനയുടെ തുമ്പിലൂടെ വെളുത്ത കടലാസിലേക്ക് മനസ്സ് പതിയുന്നത് പോലെ തോന്നും. ഓരോ കത്തും ഓരോ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലെല്ലാം സ്നേഹത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും നിറങ്ങളുണ്ട്. ഓരോ കത്തിലും ജീവിതമുണ്ട്, സൗഹൃദമുണ്ട്, സാഹിത്യമുണ്ട്, ചിലപ്പോൾ സംഗീതവും. തപാൽ ദിനത്തിൽ ഈ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് വെറുതെ ഒന്ന് തിരിച്ചു പോകാം. ഒന്ന് കത്തെഴുതി നോക്കൂ, മറുപടിക്കായി നിങ്ങൾ കാത്തിരിക്കും. ഇന്ന് തന്നെ ഉറ്റവർക്ക് ഒരു കത്തെഴുതാം, മറുപടിക്കായി കാത്തിരിക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കക്ക എന്ന ചിത്രത്തിലെ ഗാനം. ആവശ്യപ്പെടുന്നത് ഇരിഞ്ചയത്ത് നിന്ന് സുമതി. രചന പി ഭാസ്കരൻ, സംഗീതം കെ വി മഹാദേവൻ, ആലാപനം കെ ജി യേശുദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: കാൽപ്പനികമായ ചലച്ചിത്ര ഗാനങ്ങളും തത്വചിന്താപരമായ കവിതകളും വിപ്ലവാത്മകമായ നാടകഗാനങ്ങളും എഴുതിയ വയലാർ രാമവർമ്മയുടെ ഹാസ്യാത്മകമായ ചലച്ചിത്ര ഗാനങ്ങളാണ് അത്രമേൽ ഇഷ്ടത്തിൽ നിന്ന്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും അത്രമേൽ ലളിതവും സാധാരണവുമായ വരികൾ? എന്നാലോ ഒട്ടും കാവ്യാത്മകത കുറഞ്ഞു പോകുന്നുമില്ല. അഴകുള്ള സെലീന എന്ന ചിത്രമാണ് ആദ്യം മനസ്സിൽ വരുന്നത്. ജലദോഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ചേച്ചിക്ക് അത് പ്രേമത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അനിയൻ സ്നേഹപൂർവ്വം കളിയാക്കി പറയുന്നതിൻ്റെ നർമ്മരസം ഒന്ന് വേറെ തന്നെയാണ്. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുറുങ്ങലുമെല്ലാമുണ്ട്. ഇന്നലെ ചേച്ചിയെ പെണ്ണ് കാണാൻ ചെറുക്കൻ വന്നതിനെയും അതിലൂടെ ചേച്ചിക്കുണ്ടായ ഭാവമാറ്റത്തെയും അനിയൻ കളിയാക്കുന്നു. ചെറുക്കനെ വർണ്ണിക്കുന്നതിലുമുണ്ട് രസം. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലി വാലൻ മീശ, ചേച്ചിക്കൊരാശ, ഇന്നേ ചേച്ചിക്കൊരാശ എന്ന മട്ടിൽ പ്രാസഭംഗിയുള്ള രചനാരീതി. കേട്ടാലേ അതിൻ്റെ നർമ്മഭാവന ആസ്വദിക്കാൻ പറ്റൂ. ഇഷ്ടം, അത്രമേലിഷ്ടം ആഹ്വാസഗാനം.

പെണ്ണിൻ്റെ വയറ്റിനകത്തെ ഉരുണ്ടുകയറ്റം വായുകോപം കൊണ്ടല്ല, അത് പ്രണയം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗാനം അഗ്നിമൃഗം എന്ന ചിത്രത്തിലുണ്ട്. അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കടക്കെണ്ണിലെ പൂവും മനസ്സിൽ നിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിൻ്റെ വേരും സമാസമം ചേർത്തരച്ച് പ്രേമമേമ്പൊടി ചേർത്ത് കടുക്കയോളം മൂന്ന് നേരം കഴിക്കാനാണ് നിർദ്ദേശം. ഈ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന വൈദ്യൻ്റെ പക്കലാവട്ടെ ഈ മരുന്ന് മാത്രമല്ല, കഷണ്ടിക്കുള്ള മരുന്നുണ്ട്, വസൂരിക്കുള്ള മരുന്നുണ്ട്, എന്തിന് അസൂയയ്ക്കുള്ള മരുന്ന് പോലുമുണ്ട്. വൈദ്യരെ വൈദ്യരെ, വയ്യുമ്പം വയ്യുമ്പം വയറ്റിനകത്തൊരു ഉരുണ്ടുകയറ്റം, അതിനെന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനാണ് വൈദ്യർ മറുപടി പറയുന്നത്. ഹാസ്യസാഹിത്യത്തിന് മുതൽക്കൂട്ടായി വയലാർ എഴുതി വെക്കുന്ന ഈ മരുന്ന് കൂട്ട് മലയാളി എങ്ങനെ മറക്കും? അത്രമേലിഷ്ടമായി അത് മനസ്സിൽ നീറ്റുമരുന്നായും വാറ്റുമരുന്നായും പൊടിമരുന്നായും പ്രവർത്തിക്കുകയല്ലേ? ഇഷ്ടപ്പെടാതിരിക്കുന്നതെങ്ങനെ? ഇഷ്ടം അത്രമേലിഷ്ടം.

0: സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രം രാഷ്ട്രീയ കാപട്യങ്ങൾക്കെതിരെ എന്നും നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള കവിയാണ് വയലാർ രാമവർമ്മ. സന്യാസി എന്ന കവിതയും പ്രൊക്രൂസ്റ്റസ് എന്ന കവിതയും അതിന് നിദർശനങ്ങളാണ്. വിശപ്പ് വന്നാൽ നാമം ചൊല്ലാൻ പ്രസംഗവേദിയിൽ എണീറ്റ് നിന്നു പറഞ്ഞ സന്യാസി ഒടുവിൽ പണം പിരിക്കാൻ എണീറ്റു പോകുന്നു. പ്രൊക്രൂസ്റ്റസിലാകട്ടെ പ്രത്യയശാസ്ത്രക്കട്ടിലിട്ട് മനുഷ്യരെ പരുവപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്നു. അതുപോലെയാണ് സ്ഥാനാർത്ഥി സാറാമ്മയിലെ ഗാനം. അന്ന് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗാനം ഇന്നും ശ്രോതാക്കളെ ആകർഷിക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുരുവിയാണ്. പ്രകടനപത്രികയിലൂടെ അന്തവും കുന്തവുമില്ലാതെ വാഗ്ദാനങ്ങൾ അത് അവതരിപ്പിക്കുന്നു. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ നാടാകെ പൊന്നോണം. പാലങ്ങൾ, വിളക്കുമരങ്ങൾ, പാടങ്ങൾക്ക് കലുങ്കുകൾ, പാർക്കുകൾ, തോടുകൾ, അങ്ങനെ പോകുന്ന വാഗ്ദാന പെരുമഴകൾ ഇഷ്ടം. അത്രമേൽ ഇഷ്ടം ആ ഹാസ്യഗാനം.
1: നമ്മുടെ പെട്ടി കടുവ പെട്ടി കോട്ടില്ല, കുരുവി പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടി കോട്ടില്ല, ഓട്ടില്ല ഓട്ടില്ല ഓട്ടില്ല കടുവ

0: ఓటిల్ల ఓటిల్ల కడువ పెట్టి చోటిల్ల ఓటిల్ల ఓటిల్ల ఓటిల్ల కడువ పెట్టి చోటిల్ల
1: అత్రమేలిష్టం അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ലൈൻ ബസ് എന്ന ചിത്രത്തിലെ വലിയമ്മാവനെയും വലിയമ്മായിയെയും ചെറിയമ്മായിയെയും വയലാർ അവതരിപ്പിക്കുന്നതിലെ ഹാസ്യരസം ഒന്ന് വേറെ തന്നെയാണ്. കല്ലുവെച്ച കടുക്കനിട്ട തലയിൽ വെള്ളിരോമ കുടുമ വച്ച വലിയമ്മാവൻ, ആറുപെറ്റിട്ട് ആറും ചത്തൊരു വലിയമ്മായി, ആറുപെറ്റിട്ട് ആറും കിട്ടിയ ചെറിയമ്മായി, തോളുമുട്ടണ തോടയാട്ടണ വലിയമ്മായിയും, നാക്കിന് നൂറുകാതം നീളമുള്ള ചെറിയമ്മായിയും തിരശീലയിൽ മാത്രമായിരുന്നില്ല. ആ പാട്ടിലെ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. കടങ്കഥയും പഴഞ്ചൊല്ലും കവിഭാവനയും കൈകോർത്തു നിൽക്കുന്ന ഇത്തരം ഹാസ്യഗാനങ്ങൾ ഇതിലേറെ രസകരമായി വയലാറല്ലാതെ വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല തന്നെ. ഇഷ്ടം അത്രമേലിഷ്ടം ആ മനോഹര ഗാനം.

1975 പുറത്തിറങ്ങിയ ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിലെ 50 കൊല്ലം മുമ്പ് ജനിക്കേണ്ട മണ്ടിപ്പെണ്ണും അതുപോലെ തന്നെ 50 കൊല്ലം മുമ്പേ ജനിക്കേണ്ട മണ്ടച്ചാരും മലയാളിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകാനാണ്? മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാകാത്ത പാട്ടുകൾ, നല്ല ഒന്നാം തരം ഹാസ്യഗാനങ്ങൾ. ഹാസ്യത്തിൻ്റെ രീതികൾ വല്ലാതെ മാറിപ്പോയ ആധുനിക കാലത്തും ആസ്വദിക്കാനാവുന്ന പാട്ടുകളായിരുന്നു വയലാറിൻ്റേത്. ഇംഗ്ലണ്ടും പാരീസും ഒന്നും കണ്ടിട്ടില്ലാത്ത അരപ്പിരിയിളകിയ നോട്ടമുള്ള പൊങ്ങച്ചാരെ ആര് പ്രേമിക്കാനാണെന്നാണ് നായിക ചോദിക്കുന്നത്. കളിയാക്കലാണെങ്കിലും ഇഷ്ടത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വരികളിലുള്ളത്. വല്ലാത്ത ഒരു സ്നേഹപ്രകാശമുള്ള വരികളാണവ. പട്ടണവും പരിഷ്കാരവും കാണാത്ത, അടക്കവും ഒതുക്കവുമുള്ള വേഷം ധരിച്ച പൊട്ടിപ്പെണ്ണിനെ ആര് പ്രേമിക്കാനാണെന്നാണ് നായകൻ്റെ ചോദ്യം. അതും ഇഷ്ടത്തിൽ നിന്നുദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഹാസ്യരസം, ഇഷ്ടങ്ങളുടെ ആ സ്വാതന്ത്ര്യ പ്രകടനം, ഇഷ്ടം അത്രമേലിഷ്ടം.

വയലാർ ആദ്യം ഗാനമെഴുതുന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ആദ്യ ചിത്രത്തിലെ ഒരു ഗാനം തന്നെ നർമ്മത്തിൻ്റെ മേമ്പൊടി വിതറിക്കൊണ്ടായിരുന്നു. തന്നോട് വഴക്കിന് വരരുതെന്ന് പറയുന്ന നായികയോട് വർത്തമാനം നിർത്തടി പെണ്ണെ, വായാടി പെണ്ണെ, വിസ്താര കോടതി കൂടി എന്നെ ശിക്ഷിച്ചേക്കല്ലേ എന്നാണ് പറയുന്നത്. നാട്ടുഭാഷയുടെ രീതിയും ഹാസ്യാവിഷ്കാരവും പാട്ടിനെ ജനകീയമാക്കുന്നു. ആ ഗാനവും ഇഷ്ടം.

0: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: രാജഹംസം എന്ന ചിത്രത്തിൽ ആധുനിക ശാകുന്തളത്തെ സങ്കല്പിച്ച് എഴുതിയ വരികൾ ശ്രദ്ധേയമാണ്. അഴിമതിക്കാരനായ മന്ത്രിയുടെ പ്രതിരൂപമാണ് ഇവിടുത്തെ ദുഷ്യന്തൻ. ശകുന്തള നാട്ടിൻപുറത്തുകാരിയായ പൊട്ടിപ്പെണ്ണും. വണ്ട് ചുറ്റും പറന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കുകയും ലവ് സോങ് എഴുതാൻ ലെറ്റർ പാഡുകൾ കൊടുക്കുകയും ചെയ്യുന്ന ദുഷ്യന്തൻ. സഖിമാർ കാണാതെ പാർക്കിൽ വന്നാൽ ഡ്യുവറ്റ് പാടി കാബറേ കളിക്കാമെന്ന് ദുഷ്യന്തൻ പറയുന്നു. ഹസ്തിനപുരത്തിലെ 74 ബഡ്ജറ്റ് കഴിഞ്ഞാൽ കല്യാണമെന്നും അതുവരെ എപ്പോഴും ഓർക്കാൻ സമ്മാനമായി ജപ്പാൻ വാച്ചും നൽകി മടങ്ങുന്ന ദുഷ്യന്തൻ. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഹാസ്യഗാനം.

0: ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ തൊഴിലാളിയുടെ അവസ്ഥ അവതരിപ്പിക്കുന്നിടത്തും നർമ്മത്തിൻ്റെ പൊടി വിതറാൻ വയലാർ ശ്രമിക്കുന്നു. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്കൊരു കൂള് കിട്ടി. 5.5 ടൺ തൂക്കമുള്ളൊരു സേട്ടായിരുന്നു ആ കൂള്. അങ്ങനെ നർമ്മത്തിൽ ആരംഭിക്കുന്ന പാട്ട് പക്ഷേ അപേക്ഷയിലാണ് അവസാനിക്കുന്നത്. കഠിനമായി ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി കുറയ്ക്കരുതെന്ന അപേക്ഷ. ഇഷ്ടം ഈ ഗാനം അത്രമേലിഷ്ടം.
1: ഓ രക്ഷാവാലാ.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മാസപ്പടി മാധവിള്ള എന്ന ചിത്രത്തിലെ ഗാനം ഹാസ്യരസപ്രധാനമായതാണ്. കണ്ണിൻ്റെ കട കൊണ്ട് കത്രിക പൂട്ടിട്ട് കരളിൻ്റെ കൊളുത്തു ഞാനൂരും. അയലത്തുകാരി ചിന്നമ്മയ്ക്ക് ചട്ട തയ്ക്കുമ്പോൾ തുന്നൽക്കാരൻ്റെ മനസ്സിലെ കിരുകിരിപ്പ് വയലാർ എഴുതി വെക്കുന്നു. അവൻ്റെ ആശകൾ പോലും നർമ്മത്തിൻ്റെ കിരുകിരിപ്പിലാണ് വയലാർ എഴുതിപ്പോകുന്നത്. ഇഷ്ടം, മോഹങ്ങളുടെ ആ മധുരഗാനം അത്രമേലിഷ്ടം.

0: എനിക്കടിമുടി മേലാകെ കുളിരുകോരും. അരികത്തു നിന്നാലും അകലത്തു നിന്നാലും അടിമുടി മേലാകെ കുളിരുകോരും. എനിക്ക് മേലാകെ കുളിരുകോരും. അകലത്തെ ചിന്നമ്മ, അഴകുള്ള ചിന്നമ്മ, അരമുഴം നാക്കുള്ള ചിന്നമ്മ, അവൾ ഒരു ചട്ടയ്ക്ക് തുണി വെട്ട് നേരത്ത് അകത്തിരുന്ന് എനിക്കൊരു കിരുകിരിപ്പ്. അയലത്തെ ചിന്നമ്മ, അഴകുള്ള ചിന്നമ്മ, അരമുഴം നാക്കുള്ള ചിന്നമ്മ.
1: ശബരിമലയിലേക്കുള്ള യാത്രാമധ്യെ മദ്യപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംഘത്തിന്റെ ജീപ്പ് യാത്രയ്ക്കു വേണ്ടി വയലാർ എഴുതിയ വരികൾ. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ, ഒരു പെഗ് റമ്മടിച്ചാൽ ഈശ്വരൻ പിണങ്ങുമെങ്കിൽ ചുമ്മാ പിണങ്ങിക്കോട്ടെ എന്നാണ് വരികൾ. ഉമർ ഖയാമിനെയും അവർ വാഴ്ത്തുന്നുണ്ട്. നിഷേധമെന്ന് മുദ്രകുത്തപ്പെട്ടേക്കാവുന്ന ആ ഗാനവും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: വിദ്യാർത്ഥി എന്ന ചിത്രത്തിലെ ഐസ്ക്രീം കച്ചവടക്കാരൻ. ഐസ്ക്രീമിനകത്തും പുറത്തും മധുരമുണ്ട്. അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ ഐസ്ക്രീമാണത്. പ്രണയിക്കാത്തവർക്ക് പ്രണയം, പ്രസവിക്കാത്തവർക്ക് പ്രസവം, കാമുകി കാമുകന്മാരിത് കഴിച്ചാൽ കല്യാണം ഗ്യാരണ്ടി. നർമ്മത്തിൻ്റെ തീരാമധുരം ആവോളം നിറച്ചുവച്ച ഈ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.
1: ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം

എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ വിറ്റാമിൻ എ മുതൽ ഇസഡ് വരെയുള്ള ഐസ്ക്രീം പുത്തൻ ഐസ്ക്രീം ഐസ്ക്രീം.

0: കാമുകി കാമുകൻ മാരിനെ കഴിച്ച കല്യാണം ഗ്യാരണ്ടി.
1: അത്രമേൽ ഇഷ്ടം അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീയുടെ ശരീരം ഒരിക്കലും ഒരു ശരീരം മാത്രമായിരുന്നില്ല. സമൂഹം അതിന്മേൽ അർത്ഥങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. വിശുദ്ധി, നാണം, മാതൃത്വം, പതിവ്രത, സൗന്ദര്യം, അനുസരണം, കാമന, ത്യാഗം. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, ആരെ സ്നേഹിക്കണം, ആരെ വിവാഹം കഴിക്കണം, എപ്പോൾ അമ്മയാകണം, എത്രമാത്രം സംസാരിക്കണം എന്നിങ്ങനെ അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ മേഖലകളിലേക്ക് പോലും സമൂഹം നിയമങ്ങൾ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ശരീരം ഒരു ജൈവിക സാന്നിധ്യം മാത്രമല്ല, അധികാരം നിരന്തരം ഇടപെടുന്ന ഒരു രാഷ്ട്രീയ ഇടം കൂടിയാണ്. പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ നിർവചിക്കുന്നതിൽ മാത്രം തൃപ്തിപ്പെട്ടില്ല, ആ നിർവചനങ്ങളെ തന്നെ അവളുടെ സ്വാഭാവിക സ്വത്വമായി അവൾ വിശ്വസിക്കണം എന്നുമായിരുന്നു അതിന്റെ ആവശ്യം. നല്ല സ്ത്രീ എന്നൊരു മാതൃക നിർമ്മിക്കപ്പെട്ടു. അവൾ സ്നേഹിക്കണം, പക്ഷെ അതിരുകടന്ന് ആഗ്രഹിക്കരുത്. അവൾ ലൈംഗികതയുള്ള മനുഷ്യയാണ്, പക്ഷെ സ്വന്തം കാമനകളെക്കുറിച്ച് സംസാരിക്കരുത്. അവൾ കുടുംബത്തെ സംരക്ഷിക്കണം, പക്ഷെ കുടുംബം അവളെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കരുത്. അവൾ സഹിക്കണം, ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം. സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുൻഗണന നൽകണം. അങ്ങനെ സ്ത്രീയുടെ നല്ല പെരുമാറ്റം എന്ന പേരിൽ ഒരു വലിയ സാമൂഹിക നിയന്ത്രണ വ്യവസ്ഥ രൂപപ്പെട്ടു. ഇവിടെയാണ് ഫാലഗോസെൻട്രിസം അഥവാ പുരുഷ കേന്ദ്രീകൃതമായ ചിഹ്ന വ്യവസ്ഥ എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാഷയും സംസ്കാരവും സാമൂഹിക അർത്ഥങ്ങളും അധികാര ബന്ധങ്ങളും പുരുഷ അനുഭവത്തെ കേന്ദ്രമാക്കി നിർമ്മിക്കപ്പെടുമ്പോൾ സ്ത്രീ പലപ്പോഴും ആ കേന്ദ്രത്തിന് പുറത്തുള്ള ഒരാളായി നിർവചിക്കപ്പെടുന്നു. അവൾ സ്വയം സംസാരിക്കുന്ന വ്യക്തിയാകുന്നതിന് പകരം മറ്റൊരാൾ സംസാരിച്ച് നിർവചിക്കുന്ന അവളായി മാറുന്നു. അവളുടെ ശരീരം അവളുടേതായ അനുഭവമാകുന്നതിന് പകരം മറ്റുള്ളവരുടെ കാഴ്ചയുടെ വിഷയമാകുന്നു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് പുരുഷന്മാർ സംസാരിക്കുന്നു, സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് സമൂഹം തീരുമാനിക്കുന്നു, സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ച് കുടുംബം വിധിക്കുന്നു, സ്ത്രീയുടെ മാതൃത്വത്തെക്കുറിച്ച് മതവും സംസ്കാരവും നിയമങ്ങളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം പലപ്പോഴും അവളോട് തന്നെ ചോദിക്കപ്പെടുന്നില്ല, നിനക്ക് എന്താണ് വേണ്ടത്? ഈ ചോദ്യത്തിന്റെ അഭാവമാണ് സ്ത്രീ കർത്തൃത്വത്തിന്റെ പ്രശ്നത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത്.

ഫീമെയിൽ ഏജൻസി എന്നത് വെറും സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു പേരല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷിയും അവകാശവുമാണത്. മറ്റുള്ളവർ നിർവചിച്ച ജീവിതം സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം ആഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും മൂല്യം നൽകാനുള്ള കഴിവ്. ഇത് ചെയ്യരുത് എന്ന് സമൂഹം പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ധൈര്യം. എല്ലാവരും ഇങ്ങനെയാണ് എന്ന വാദത്തിന് മുന്നിൽ ഞാൻ അങ്ങനെയല്ല എന്ന് പറയാനുള്ള അവകാശം. ഇവിടെയാണ് ലാക്കാനിയൻ ചിന്തയിലെ നോട്ട് ഓൾ എന്ന ആശയം ഒരു പ്രധാന ദാർശനിക സൂചന നൽകുന്നത്. സ്ത്രീയെ ഒരു ഏകീകൃതവും പൂർണമായി നിർവചിക്കാനാവുന്നതുമായ വിഭാഗമായി കാണാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന വായന. സ്ത്രീ എന്നത് ഇതാണ് എന്ന് അധികാരം പൂർണമായി നിർവചിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നിടത്ത് ആ നിർവചനത്തിന് പുറത്തേക്ക് വഴുതി പോകുന്ന എന്തോ എപ്പോഴും അവശേഷിക്കുന്നു. സ്ത്രീയുടെ ആഗ്രഹവും അനുഭവവും ആന്തരികതയും ഒരു പൊതു നിയമത്തിലേക്ക് മുഴുവൻ വിവർത്തനം ചെയ്യാനാവില്ല. അതുകൊണ്ട് നോട്ട് ഓൾ എന്നത് എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല എന്ന സാധാരണ വാചകത്തിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ മാത്രം കാണേണ്ട ഒന്നല്ല. അതൊരു സൈദ്ധാന്തിക നിലപാടാണ്. സ്ത്രീത്വത്തെ ഒരു പൂർണമായ ഏകകമായി എല്ലാവർക്കും ഒരുപോലെ ബാധകമായ നിർവചനത്തിൽ അടച്ചുപൂട്ടാനാവില്ല എന്ന തിരിച്ചറിവ്. ഒരു സ്ത്രീ വിവാഹം കഴിക്കാത്തത് അവൾ അപൂർണയായതിനാലല്ല, മറ്റൊരാൾ മാതൃത്വം തിരഞ്ഞെടുക്കാത്തത് അവൾക്ക് സ്ത്രീത്വമില്ലാത്തതിനാലല്ല. ഒരാൾ തന്റെ കരിയറിന് മുൻഗണന നൽകുന്നത് കുടുംബവിരുദ്ധതയല്ല. മറ്റൊരാൾക്ക് പ്രണയത്തിൽ പരാജയപ്പെടാൻ പോലും അവകാശമുണ്ട്. ഒരാൾക്ക് ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കാം, മറ്റൊരാൾക്ക് അതേക്കുറിച്ച് മൗനം പാലിക്കാം. ഒരാൾക്ക് കുടുംബജീവിതം ഇഷ്ടപ്പെടാം, മറ്റൊരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് ഒരു പുതിയ മാതൃകയിലേക്ക് എല്ലാ സ്ത്രീകളെയും മാറ്റുക എന്നതല്ല, മാതൃക തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവൾക്ക് നൽകുക എന്നതാണ്. സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അവകാശം ഈ കർത്തൃത്വത്തിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മറ്റൊരാളുടെ ഉടമസ്ഥാവകാശത്തിന്റെ ഭാഗമല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ശരീരം ഒരു രാഷ്ട്രീയ ഇടമായി മാറുന്നത്. എന്ത് ധരിക്കണം, ആരെ സ്പർശിക്കണം, ആരോടൊപ്പം ജീവിക്കണം, എപ്പോൾ ഗർഭം ധരിക്കണം, ഗർഭധാരണം തുടരണമോ വേണ്ടയോ, സ്വന്തം ലൈംഗികത എങ്ങനെ അനുഭവിക്കണം, ഇവയെല്ലാം സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് പുരുഷനെതിരായ ഒരു യുദ്ധമല്ല, മറിച്ച് സ്ത്രീയെ പുരുഷന്റെ ഉടമസ്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയയാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ ഉടമസ്ഥതയിൽ നിന്ന് പങ്കാളിത്തത്തിലേക്ക് മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും സമൂഹം അമിതമായ വ്യക്തിവാദം എന്ന് വിശേഷിപ്പിക്കും. അവൾ സ്വന്തം തീരുമാനമെടുത്താൽ സ്വാർത്ഥത, എതിർത്താൽ അഹങ്കാരി, സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരുമാനിച്ചാൽ അഴിഞ്ഞാട്ടക്കാരി, വിവാഹത്തെ ചോദ്യം ചെയ്താൽ കുടുംബവിരുദ്ധ, അധികാരത്തെ ചോദ്യം ചെയ്താൽ പ്രശ്നക്കാരി. ഇങ്ങനെ സ്ത്രീയുടെ കർത്തൃത്വത്തെ തന്നെ കുറ്റമായി ചിത്രീകരിക്കുന്ന ഭാഷകൾ ഉണ്ടാകുന്നു. ഇവിടെയാണ് ഭാഷയും അധികാരവും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. ഒരേ പെരുമാറ്റത്തിന് പുരുഷന് സ്വാതന്ത്ര്യം എന്ന പേര് നൽകുകയും സ്ത്രീക്ക് അച്ചടക്കമില്ലായ്മ എന്ന പേര് നൽകുകയും ചെയ്യുന്നിടത്ത് പ്രശ്നം വ്യക്തിയുടെ സ്വഭാവത്തിലല്ല, അർത്ഥം നിർമ്മിക്കുന്ന അധികാരത്തിലാണ്. അതുകൊണ്ട് സ്ത്രീ മോചനത്തിന്റെ അടുത്ത ഘട്ടം നിയമപരമായ അവകാശങ്ങൾ നേടുന്നതിൽ മാത്രം അവസാനിക്കുന്നില്ല. സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷ തന്നെ മാറണം. അവളെ നല്ലവളെന്നും ചീത്തവളെന്നും വിഭജിക്കുന്ന നൈതിക അളവുകോലുകൾ മാറണം. അവളുടെ ശരീരത്തെക്കുറിച്ചുള്ള പുരുഷ കേന്ദ്രീകൃതമായ കാഴ്ച മാറണം. ഏറ്റവും പ്രധാനമായി സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്ക് അവളുടെ സ്വന്തം ശബ്ദം നൽകണം.

ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിപ്ലവം ചിലപ്പോൾ അവൾ സമൂഹത്തോട് നടത്തുന്ന ഒരു വലിയ പ്രഖ്യാപനമല്ല, വളരെ നിശബ്ദമായൊരു വാക്യമായിരിക്കും, എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്നാണ് വേണ്ടത്. ആ രണ്ട് വാക്യങ്ങൾക്കിടയിലാണ് കർത്തൃത്വത്തിന്റെ ജനനം. അവളിനി മറ്റൊരാൾ എഴുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നില്ല, അവൾ സ്വന്തം ജീവിതത്തിന്റെ എഴുത്തുകാരിയായി മാറുന്നു. അവിടെ നിന്നാണ് നോട്ട് ഓൾ എന്ന ആശയത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയും ആരംഭിക്കുന്നത്. പുരുഷാധിപത്യത്തിന്റെ ഭാഷയ്ക്ക് സ്ത്രീയെ പൂർണ്ണമായി നിർവചിക്കാനാവില്ല. കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് അവളുടെ മുഴുവൻ ജീവിതത്തെയും ഉൾക്കൊള്ളാനാവില്ല. സംസ്കാരത്തിന് അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും പേരിടാനാവില്ല. സമൂഹത്തിന്റെ നൈതികതയ്ക്ക് അവളുടെ ഉള്ളറകളെ മുഴുവനും അളക്കാനാവില്ല. കാരണം സ്ത്രീ ഒരു നിർവചനം മാത്രമല്ല, അവൾ വൈരുദ്ധ്യങ്ങളുള്ള മനുഷ്യനാണ്. അവൾക്കൊരേ സമയം സ്നേഹിക്കാനും എതിർക്കാനും കഴിയും. കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അതിലെ ചില നിയമങ്ങളെ നിരസിക്കാനും കഴിയും. മാതാവായിരിക്കുമ്പോഴും സ്വന്തം വ്യക്തിത്വം നിലനിർത്താം. പ്രണയത്തിലായിരിക്കുമ്പോഴും സ്വാതന്ത്ര്യം ആവശ്യപ്പെടാം. മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സ്വന്തം അതിരുകൾ സംരക്ഷിക്കാം. ഈ സങ്കീർണതയെ അംഗീകരിക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥ പുരോഗമനത്തിന്റെ അടയാളം. സ്ത്രീയെ ദേവതയാക്കുന്നതും അവളെ വസ്തുവാക്കുന്നതും ഒരേ അധികാരത്തിന്റെ രണ്ട് മുഖങ്ങളാകാം. രണ്ടിലും അവളൊരു മനുഷ്യയായി കാണപ്പെടാതെ പോകുന്നു. ദേവതയ്ക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്, വസ്തുവിന് അവകാശങ്ങളും ഉണ്ടാകരുത്. മനുഷ്യ സ്ത്രീക്ക് മാത്രമാണ് രണ്ടുമുള്ളത്, ആഗ്രഹിക്കാനുള്ള അവകാശവും നിരസിക്കാനുള്ള അവകാശവും. അതിനാൽ സ്ത്രീയുടെ ഏറ്റവും വലിയ വിപ്ലവം പുരുഷനെ തോൽപ്പിക്കുന്നതിലല്ല, തന്നെ മറ്റൊരാൾ നിർവചിക്കേണ്ട ആവശ്യമില്ലെന്ന് തിരിച്ചറിയുന്നതിലാണ്. അവളുടെ ശരീരം അവളുടേതാണ്, അവളുടെ ആഗ്രഹങ്ങൾ അവളുടേതാണ്, അവളുടെ മൗനം പോലും അവളുടേതാണ്, അവളുടെ ശബ്ദവും അവളുടേതാണ്. പുരുഷാധിപത്യ ചിഹ്ന വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായി വായിച്ചെടുക്കാനാവാത്ത ആ ഇടം, അവൾ സ്വന്തം അർത്ഥം സ്വയം നിർമ്മിക്കുന്ന ആ ചെറിയ വിടവ് തന്നെയാണ് ഒരുപക്ഷെ സ്ത്രീ കർത്തൃത്വത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഇടം. അവൾ എല്ലാവരെയും പോലെ ആകേണ്ടതില്ല, അവൾ എല്ലാവരുടെയും ആകേണ്ടതുമില്ല. അവൾ അവൾ തന്നെ ആയിരിക്കാനുള്ള അവകാശം മാത്രം മതി. അവിടെയാണ് അതിരുകൾക്കപ്പുറത്തെ ഉടൽ ആദ്യമായി സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതേസമയം കോടതി വിധി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ED നടപടിയുടെ ഭാഗമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൃത്രിമമായ മൊഴിയാണ് നൽകിയതെന്ന് CMRL പ്രതിനിധികൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെയാണ് സമ്മേളനം. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസം അവധിയായിരിക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ TVKയുടെ മുന്നേറ്റം. പുതുച്ചേരിയിൽ തട്ടാഞ്ചാവടി സീറ്റ് ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസ് 2nd സ്ഥാനത്തും DMK 3rd സ്ഥാനത്തുമായി. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ ലീഡ് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അസമിലെ ഗാഗോൻ ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ദേവാശിഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണനേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. TB മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഗാർഹിക സന്ദർശനം, രോഗവ്യാപനം തടയാനുള്ള സാമൂഹിക ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സജീവമാകുന്നതാണ് യുവജന പങ്കാളിത്തമുള്ള ജോഷ് ടീം. ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കുന്നതിന് AI ടൂൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ TB സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് 30 വരെ 840 രോഗികളാണ് ജില്ലയിൽ ക്ഷയരോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നതാണ് ചികിത്സയെ സങ്കീർണമാക്കുന്നതെന്നും ജില്ലാ TB ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു പറഞ്ഞു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ചാമ്പ്യൻസ് ബോട്ടിലേക്ക് 6th പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
3: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ CBL മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഇതോടൊപ്പം ചെറുവള്ളങ്ങളുടെ പ്രാദേശിക മത്സരവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരവും നടക്കും. ഇന്ത്യൻ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ, സംഗീത കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി.
0: വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ പോലീസ് കേസെടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി.

സുഗന്ധ വ്യഞ്ജന കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റിഫോം ഉത്സവ് സെമിനാർ കൊച്ചിയിൽ നടന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ 2030 $10 ബില്യൺ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹ ഘോഷയാത്ര പത്മനാഭപുരത്തു നിന്ന് പുറപ്പെട്ടു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തേവാരക്കെട്ടിൽ സരസ്വതി വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം 300 വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. ഇന്ന് രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. നാളെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്ന് ലോക തപാൽ ദിനം. സേവിംഗ്സ് ബാങ്ക്, ഇൻഷുറൻസ്, ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലൂടെ തപാൽ മേഖല കൈവരിച്ച ആധുനിക മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള പോസ്റ്റൽ സർക്കിൾ തിരുവനന്തപുരം സംഘടിപ്പിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് നിർവഹിച്ചു. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ അദ്ദേഹം മേയർ വി വി രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 13-14 ദിവസങ്ങളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9400-4837-54 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 23-24 തീയതികളിലായി കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ക്ഷീര സംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 14 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ 0495-241-4579 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും സാമൂഹിക സുരക്ഷാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന 6 മാസത്തെ സൗജന്യ ഹോർട്ടികൾച്ചർ തെറാപ്പി പരിശീലന കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 29. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിന സ്റ്റൈപ്പൻഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7306-0453, 7306-46-5654 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. വെള്ളായണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യ ഇനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. റബ്ബറിലെ ഇലരോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ക്രൗൺ ബഡ്ഡിംഗ് രീതിയെക്കുറിച്ച് അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ എഡ്വിൻ പ്രേം മറുപടി നൽകും. ഇന്ന് ഒക്ടോബർ 9 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 27, 28, 29 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീര സംഘം ലാബ് അസിസ്റ്റന്റ്, പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് എന്നിവർക്കായി പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 23 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ 0495-241-4579 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിന് എത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

1967 ഒക്ടോബർ 9 ഇരുപതാം നൂറ്റാണ്ടിലെ ലോക വിപ്ലവത്തിൻ്റെ നിത്യ യൗവനമുഖമായിരുന്ന ചെഗുവേരയുടെ കർമ്മനിരതമായ ജീവിതത്തിന് സാമ്രാജ്യത്വ കിങ്കരന്മാർ അന്ത്യം കുറിച്ചിരിക്കുന്നു. CIA നിയന്ത്രണത്തിലുള്ള ബൊളീവിയൻ പട്ടാളക്കാർ ബൊളീവിയയിലെ ഒരു വിദൂര ആൻഡിയൻ വനപ്രദേശ ഗ്രാമത്തിൽ വെച്ച് വളഞ്ഞുപിടിച്ച ഗറില യുദ്ധ തന്ത്രനായകനായ ചെയെ രണ്ടു ദിവസത്തെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വെടിവെച്ചു കൊല്ലുകയായിരുന്നു. സ്വാതന്ത്ര്യപ്രേമിയായ ഏതൊരു മനുഷ്യൻ്റെയും പ്രചോദനമെന്ന് നെൽസൺ മണ്ടേല ചെയെ വിശേഷിപ്പിച്ചു. ഒരു ബുദ്ധിജീവി മാത്രമല്ല, നമ്മുടെ യുഗത്തിലെ ഏറ്റവും പരിപൂർണനായ മനുഷ്യൻ എന്നായിരുന്നു ഴാങ് പോൾ സാർത്ര രേഖപ്പെടുത്തിയത്. 1960 മാർച്ച് 5 പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആൽബർട്ടോ കോർഡോ എടുത്ത 31-കാരനായ ആ യുവ വിപ്ലവകാരിയുടെ അനശ്വര ചിത്രം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ വിപ്ലവ വിഗ്രഹമായി ഈ നൂറ്റാണ്ടിനെയും പ്രചോദിപ്പിക്കുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. മൂന്ന് സംസ്ഥാനങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ടി വി കെയും പശ്ചിമബംഗാളിൽ ബി ജെ പിയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ്

0: നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വ ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പ് തല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2nd. ഇന്നലെ ആരംഭിച്ച ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അംഗൻവാടി കേന്ദ്രങ്ങളെ പുനർവിഭാവനം ചെയ്യൽ, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടക്കുന്നത്. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുവഴി മരുന്നുകളുടെ വില 70% വരെ കുറയും. അർബുദ ചികിത്സാ ചെലവ് രോഗബാധിതർക്കുണ്ടാക്കുന്ന ഭീമമായ ബാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 സിംഗപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, നൈപുണ്യ വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇന്ത്യയിലെ നിക്ഷേപക സാധ്യതകൾ വിശദമാക്കുന്നതിനായി ആഗോള നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിസ്വാർത്ഥ സേവനങ്ങളാണ് തപാൽ വകുപ്പ് രാജ്യത്ത് നൽകി വരുന്നതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക തപാൽ ദിനത്തിൽ എല്ലാ ഡാക് സേവക്മാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. തപാൽ സേവനമെന്നത് ജനസേവനം തന്നെയാണെന്നും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ കാലഘട്ടത്തിൽ തപാൽ വകുപ്പും മാറ്റങ്ങളിലേക്ക് കടന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Seva is Janaseva. And with our new postal apps, Dak Mitra and Seva Mitra, both of these applications reach out on the one hand to our Dakya community, on the other hand to our customers. In an age of digital communication, India Post is also endeavoring to fulfill each one of your aspirations, an organization that selflessly serves us day and night.
0: ലോക തപാൽ
1: ദിനാഘോഷങ്ങളുടെയും
0: ദേശീയ തപാൽ വാര നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തപാൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പാഴ്സൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ചടങ്ങിൽ പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം മണ്ഡലങ്ങളിൽ TVK ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തിയിരിക്കുന്നത്. അസമിലെ നാഗോൺ മണ്ഡലത്തിലും BJP ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുകയെന്നും സ്പീക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകൾ തുടങ്ങിയവ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കും.
3: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം ഈ 12th മുതൽ ആരംഭിക്കുക. 12th ആരംഭിച്ച് October 29 ആണ് ഏറ്റവും അവസാനത്തെ ദിവസത്തെ സമ്മേളനം. 12, 13, 14, 15, 16, 27, 28, 29 ഇങ്ങനെയാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.
0: CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ഇഡിയും ഹർജിക്കാരനും വാദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്. ബഹിരാകാശ രംഗത്ത് ആഗോള സ്വീകാര്യതയുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ്, ചാന്ദ്ര ദൌത്യങ്ങൾക്ക് പുറമെ ചൊവ്വ, സൌരമണ്ഡലം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കഴിഞ്ഞ 5 6 മടങ്ങ് വർദ്ധിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ടെറിട്ടോറിയൽ ആർമി സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കാനുള്ള പൌരന്മാരുടെ ദൃഢനിശ്ചയത്തെ ടെറിട്ടോറിയൽ ആർമി അന്വർത്ഥമാക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ത്തിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബ് എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 802 നിഫ്റ്റി 262 നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ വർധന. പവന് 840 കൂടി 1,10,520 ഗ്രാമിന് 13,815 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും പശ്ചിമബംഗാളിൽ BJPയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30. 91.2 FM.

0: ഗസലിന്റെ ഓർമ്മകൾ.
1: നഷ്ടത്തിന്റെയോ വേർപിരിയലിന്റെയോ വേദനയുടെയും ആ വേദനയ്ക്കിടയിലും തിളങ്ങുന്ന പ്രണയത്തിന്റെ സൗന്ദര്യത്തിന്റെയും സമ്മോഹനമായ ആവിഷ്കാരമാണ് ഗസൽ.

കഠിന ദുഃഖത്തിന്റെ കവിതകൾ എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്തരാത്രിയിൽ എന്ന പാബ്ലോ നെരൂദ പറയുന്നത് പോലെയാണ് ഗസൽ. അത് കണ്ണീരിന്റെ സൗന്ദര്യമാണ്.

എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗസൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് താജ്മഹാളാണെന്ന്. ഏഴ് അത്ഭുതങ്ങളിലൊന്ന് എന്നതിനേക്കാൾ താജ്മഹാൾ ഒരു കാവ്യമാണ്, ഒരു ഗസൽ ഗീതമാണ്. വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ വേദനകൾ കസ്തിമാടമാകുവാൻ എന്ന് ONV പറയുന്നതും ഒരു ഗസൽ കാവ്യമാണ്.

മഴയ്ക്ക് ഓരോരോ ഭാവങ്ങളാണ്. കുട്ടിക്കാലത്ത് മഴ പെയ്തപ്പോഴൊക്കെ കടലാസ് വള്ളങ്ങളുണ്ടാക്കി കുറേ ഒഴുക്കും, പിന്നെ നനഞ്ഞു കുതിരും, മറിയും, ഒഴുകാനാകാതെ കിടക്കും. അതിനുമീതെ മഴ പിന്നെയും പിന്നെയും പെയ്യും. ഒരു ഗസലിന്റെ ഭാവമുണ്ടായിരുന്ന കാഴ്ചകൾ

ഇംഗ്ലീഷിൽ പെറ്റിഗർ എന്നൊരു വാക്കുണ്ട്. പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന മണമാണ് പെറ്റിഗർ. ആ ഒറ്റ വാക്ക് ഒരു ഗസലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഗസലിന്റെ ഗന്ധമാണ് ആ വാക്കിനുള്ളത്, ഗസലിന്റെ അർത്ഥമാണ് ആ വാക്കിനുള്ളത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്ന് ആദ്യ ഗാനം കസൂർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന ഫമീർ, ആലാപനം ഉദിത് നാരായണനും അൽക്ക യാനിക്കും.

പെഹലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം എം എം കരീം, ഗാനരചന ഗുൽസാർ, ആലാപനം സോനു നിഗം, ശ്രേയ ഘോഷാൽ.

ചിത്രം പരദേശി ബാബു. സംഗീതം ആനന്ദ് രാജ് ആനന്ദ്. രചന ആനന്ദ് രാജ്. ആലാപനം ആനന്ദ് രാജ് ആനന്ദ്, അൽക്കയാനി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. പ്രത്യേക പോക്കുവയിൽ ബുധനാഴ്ച എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രത്യേക പരിപാടി. എന്നത്തെ പോലെ ഇന്നും ചോദിച്ചു, ആരാണ് ഇന്നത്തെ അതിഥി? രാവിലെ മെസ്സേജ് വരുന്നു, വിളിച്ചു ചോദിക്കുന്നു, എന്നത്തെയും പോലെ പറയാതിരിക്കുന്നു. കാരണം അതിലെപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, അതാണല്ലോ രസം എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ ആദ്യമേ പറയുക ഇന്ന ആളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സസ്പെൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊരു പ്രത്യേക പോക്കുവയിലല്ലാതെ പോകും, സാധാരണമായ ഒരു പോക്കുവയിലായി പോകും. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേക പോക്കുവയിൽ എന്ന് പേരിടുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രത്യേക പോക്കുവയിലാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്, ശ്രോതാക്കളോടൊപ്പം, എന്നോടൊപ്പം, കരുണാസായി റേഡിയോടൊപ്പമുള്ളത്, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടർ രമാദേവിയാണ്. പ്രിയപ്പെട്ട രമചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾക്കൊക്കെ സ്വന്തം ചേച്ചിയെപ്പോലെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട രമചേച്ചി, ഈ പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.
2: സ്വാഗതം, വളരെ നന്ദി.
1: ഇപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഹലോ
3: ഹലോ
1: ഹലോ
3: ഹലോ
1: കേൾക്കാം.
3: ഞാൻ ചാങ്ങേന്ന് സുധയാണ് സാറേ. നമസ്കാരം.
1: നമസ്കാരം. ഇനി നമസ്കാരം പറഞ്ഞ് സംസാരിക്കേണ്ടത് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ അതിഥി രമചേച്ചിയോടാണ്. ചേച്ചിയോട് സംസാരിക്കാം കേട്ടോ. നമസ്കാരം പറഞ്ഞു തുടങ്ങിക്കോളൂ.
2: ഹലോ സുധ.
3: നമസ്കാരം മാഡം.
2: നമസ്കാരം. നമസ്കാരം സുധ, പറഞ്ഞോളൂ.
3: ഞാൻ ഇവിടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്.
2: ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്?
3: ഞാൻ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടത്. ആരാണെന്ന് അറിഞ്ഞില്ലായിരുന്നു അതിഥി, ഇപ്പോഴാണ് അറിഞ്ഞത്.
2: ഓക്കെ ഓക്കെ, എന്നാലും വിളിച്ചാൽ സന്തോഷം, ചോദിച്ചോളൂ. ഏത് പാട്ടാണ് വേണ്ടത്?
3: അത് പുറ്റലയിൽ അമ്മാനമാടി അങ്ങേക്കരെ പോയി വാ.
1: അതൊക്കെ ഇടാം. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? കമ്പനിയുടെ വിശേഷങ്ങൾ. അതെല്ലാം ചേച്ചിയോട് പറയാം.
2: എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്?
3: ഇവിടെ 20 വർഷം വരെയായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്.
2: അവിടെ സ്ത്രീകളാണോ കൂടുതല്?
3: സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, പിന്നെ ബംഗാളികളുണ്ട്.
2: ബംഗാളിയിൽ നിന്ന് വരുന്ന സ്ത്രീകളുണ്ടോ? ഓക്കെ, കുടുംബത്തോടെയാണ് വരുന്നത്. ഞാന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മഹിളാ സമഖ്യ, അതുകൊണ്ടാണ് സ്ത്രീകളുടെ കാര്യം ഞാൻ എടുത്തു ചോദിച്ചത്.
1: നിങ്ങളുടെ ക്ഷേമ കാര്യങ്ങളും കമ്പനിയിലെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാം.
2: അവിടെ ഈ പോഷ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ? പരാതിയൊക്കെ വരുന്നുണ്ടോ? പരിഹരിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ?
3: ഇവിടെ പരാതികളായിട്ടൊന്നും ഇവിടെ ഇല്ല, നല്ല രീതിയിൽ പോകുന്ന കമ്പനിയാണ്.
2: സന്തോഷം.
3: പരാതികളൊന്നും ഇല്ല ഇവിടെ.
2: ഇങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടും അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടും ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള സ്ത്രീകൾക്കൊക്കെ അറിയാമോ?
3: 100% ഉറപ്പുണ്ടത്.
1: സുധ ചോദിക്കുന്നത് ഈ കാര്യങ്ങളെ കുറിച്ച് അവിടെ കമ്പനിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാമോ?
3: അറിയാം, എല്ലാവർക്കും.
1: ഇനി കുടുംബത്തെ കുറിച്ച് കൂടെ പറഞ്ഞു കൊടുക്കൂ, എല്ലാം പറയണ്ടേ?
3: എനിക്ക് 2 മക്കളുണ്ട്, 2 പെണ്ണുങ്ങളാണ്. ഒരാൾ മുണ്ടേല താമസിക്കുന്നു, ഒരാള് ചാങ്ങയിട്ടാണ്. അവർക്ക് 2 മക്കള്, ഒരേ മോള് ഒരേ മോനും. മോള് മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കുന്ന അവിടെ കുട്ടിച്ചേർത്ത് മാതായില്.
2: ഇപ്പൊ
3: പരീക്ഷ നടക്കുകയാണ്. 2 മോൻ ഇനി +2
2: പിള്ളരാട്. മോള് എന്ത് വിഷയമാണ് പഠിക്കുന്നത്?
3: മോള് ഈ ആദായ നികുതി.
2: ഓ, ടാക്സ്.
3: ടാക്സ് അതാണ് പഠിക്കുന്നത്. ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രിയില്. പിന്നെ ഇളയ മോളെ കൊച്ച് +2 വളനാട് പരീക്ഷ എഴുതിയിരിക്കുന്നത്. മോയ 5 ക്ലാസ്സിൽ ഇനി.
2: അപ്പൊ സന്തോഷവും സമാധാനമുള്ള കുടുംബാന്തരീക്ഷവും ജോലി സ്ഥലവും ഒക്കെ ആണല്ലേ?
3: ജോലി സ്ഥലമെല്ലാം സമാധാനമുള്ളത് തന്നെ, കുടുംബം സമാധാനമുണ്ട്.
2: അല്ല, എന്റെ വീട് വെഞ്ഞാറമൂടാണ്. ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്.
1: കണ്ടാ, ചോദിച്ചപ്പോഴല്ലേ മനസ്സിലായുള്ളൂ.
2: ഇനി എന്താ എന്നോട് ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ചോദിക്കൂ.
3: വെഞ്ഞാറമൂട് എവിടെയാണ്?
2: വെഞ്ഞാറമൂട് കിഴക്കേ റോഡ് എന്ന് പറയും. ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ആ റോഡ് ടൗണിനടുത്ത് തന്നെയാണ്.
3: മുതലാളിയാണ് പെഞ്ഞാറ മുതലുള്ള മുതലാളിയാണ് ഇവിടെ കമ്പനി ഇട്ടേക്കുന്നത് മുണ്ടേലയില്.
2: കറക്റ്റ് സ്ഥലം പറഞ്ഞ മണലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് കുട്ടികളാണ്, രണ്ടുപേരും മുതിർന്ന കുട്ടികളാണ്, രണ്ടുപേരും മാരീഡാണ്. മകൻ എറണാകുളത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു, മകൾ ഞങ്ങളുടെ വീട്ടിന് അടുക്കൽ തന്നെ കുടുംബമായിട്ട് താമസിക്കുന്നു.
3: ഇവിടെ കമ്പനിയിലുള്ള എല്ലാരും പറയും ഒന്നും വിളി അവരാരും വിളിച്ചാ കിട്ടില്ല, ഞാൻ വിളിച്ചാലേ കിട്ടുള്ളൂ എന്ന് പറയും.
2: സന്തോഷം, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പൊ കമ്പനിയിലുള്ള പറഞ്ഞോളൂ.
3: ഇങ്ങനെ എല്ലാരും പറയും, എല്ലാവർക്കും പാട്ട് ആവശ്യമുണ്ട്, അവരാരും വിളിക്കാറില്ല, വിളിച്ചാ കിട്ടില്ല എന്ന് പറയും അവർക്ക്.
2: അപ്പോ പറഞ്ഞോളൂ, ഇവിടെ വിളിച്ച കമ്പനിയുടെ എല്ലാ ആളുകളുടെയും കൂട്ടുകാരികളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയൂ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വിളിച്ചെന്ന് പറയും.
3: എല്ലാരും
2: കേൾക്കുന്നുണ്ടോ? അവർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടാവോ?
3: എന്നോട് സംസാരിക്കാൻ പറഞ്ഞവര്.
2: അപ്പോ ഈ മഹിളാ സമാഖ്യ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളുടെ കാര്യം, ഇപ്പോ നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ കേൾക്കുന്നത് കൊണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. അതായത് വളരെ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യം കൊണ്ട് വീട്ടിൽ നിന്നും സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് താമസ സൗകര്യത്തോടുകൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മഹിളാ ശിക്ഷൺ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് മഹിളാ സമാഖ്യ സൊസൈറ്റിയിൽ കേന്ദ്രങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി. 18 വയസ്സ് വരെ അവിടെ നിന്ന് പഠിക്കുക, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ, വസ്ത്രം, ഭക്ഷണം എല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴിയാണ് നൽകുന്നത്. അത് നടത്തുന്നത് മഹിളാ സമാഖ്യ സൊസൈറ്റിയാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം കൊണ്ടും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിലച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ എല്ലാ ജില്ലയിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് ഉണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പ് കൊണ്ടുവന്ന് ഒരു റെസിഡൻഷ്യൽ ഓർഡർ മേടിച്ചാൽ നമ്മൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാൻ കഴിയും. ഓഫീസ് തിരുവനന്തപുരത്താണ്, പൂജപ്പുരയ്ക്കും കരമനയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട് കുഞ്ചാലമുട എന്ന് പറയും, അവിടെയാണ് ഇതിന്റെ ഓഫീസ്. അവിടെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇപ്പൊ മഹിളാ സമാഖ്യയിൽ വരണമെന്നില്ല, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാലും നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ട് താമസിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മൾ അമ്മമാർ മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കാനുള്ള വേറൊരു കാര്യമുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ മഹിളാ സമാഖ്യ അഡ്രസ്സ് ചെയ്യുന്നത് പെൺകുട്ടികൾക്കാണ്. അപ്പോ ബാല ലൈംഗിക അതിക്രമം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പോക്സോ ആക്ട്. പോക്സോ ആക്ട് അനുസരിച്ച് വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത കുട്ടികൾ, അപ്പൊ ഒരു ലൈംഗിക അതിക്രമത്തിന്റെ സർവൈവർ ആയിട്ട് അതിനെ അതിജീവിച്ച ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ താമസിക്കാൻ ഉള്ള സൗകര്യമില്ല, സുരക്ഷിതത്വം ഇല്ല എങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ നിർഭയ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ നിർഭയ പദ്ധതി വഴി നിർഭയ ഷെൽട്ടർ ഹോമുകളുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കഴിയും. അപ്പോൾ ഈ എങ്ങോട്ട് പോകും ഇത് പറഞ്ഞാൽ എൻ്റെ ജീവിതം പോകില്ലേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എവിടെ പോകും എന്നൊക്കെയുള്ള ആശങ്ക വേണ്ട, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ വിളിച്ചതിൽ ഞങ്ങൾക്കും നല്ല സന്തോഷം.
1: ഇപ്പോൾ പാട്ടിലേക്ക് പോകാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ, പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമഖ്യ സൊസൈറ്റി അസോസിയേറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് ഡയറക്ടർ എൽ രമാദേവിയാണ് നമ്മളോടൊപ്പമുള്ളത്. രമിച്ചിച്ചോട് സംസാരിക്കാം, സംവദിക്കാം, പാട്ടുകൾ ചോദിക്കാം, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം.
2: ഹലോ, ഞാൻ
1: കാച്ചാണിയിൽ നിന്ന് നടരാജനാണ്. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടറായ രമ ചേച്ചിയാണ്. ചേച്ചിയോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
3: നമസ്കാരം.
2: ഞാന് എനിക്കിപ്പോ പ്രായം വളരെ കുറവാണ്, ഞാൻ പയ്യനാണ്.
1: പക്ഷെ ശബ്ദം കേട്ടിട്ട് 90 വയസ്സ് തോന്നുന്നുണ്ട്.
2: എനിക്ക് കിണറിന്റെ പണിയൊക്കെ ഞാനിപ്പം ക്രമത്തിനൊക്കെ അങ്ങനെ വീട്ടിൽ ഇരിക്കാണ്. ഹലോ, പെൻഷനായൊക്കെ ഞാൻ ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്.
3: അപ്പോ നമ്മുടെ റേഡിയോ കേൾക്കാനൊക്കെ നിറയെ സമയം ഉണ്ടാവുമല്ലോ അല്ലേ?
2: ഓ, വേറെ ഞാന് മാഡത്തിനിപ്പോ എല്ലാ ആൾക്കാരും മാഡത്തിനെ കുറിച്ചും വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ എനിക്കിന്നിപ്പോ കൂടുതലായിട്ട് പറയാനില്ല. ഞാനിപ്പോ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
1: ഏത് പാട്ടാണ്?
2: ഞാൻ പാട്ട് ചോദിച്ചതല്ല,
1: കേൾപ്പിക്കാലോ, ഒരു പ്രയാസവും.
2: അപ്പോ ഞാൻ ഒന്ന് ഞാൻ ചെറുതായിട്ട് ഒന്ന് പാടി നോക്കട്ടെ. വേറെ
1: ചേച്ചിയോട് ചോദിക്കും, പാടട്ടെ.
3: പാടിയപ്പോ പാടും, കേട്ട് കുറച്ച് കേട്ടപ്പോ നന്നായിട്ട് പാടുന്ന ആളാണെന്ന് തോന്നുന്നു. പാടിക്കോളൂ.
2: ഒന്ന് പാടി നോക്കാം.
3: ആയിക്കോട്ടെ.
2: പറന്നു പറന്നു പറന്നു ചൊല്ലാം പച്ചാത്തക്കാറുകളിൽ, കൂടന്നു കൂട്ടിനായൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. അത് രണ്ടുപേര് പാടി. ഇനി അടുത്ത് രണ്ടുപേരും.
1: ഇനി രണ്ടുപേരും ഇവിടെ പാടാവൂ. ആ പാടണം.
2: അച്ഛന്മാരെ പോണ്ടണെങ്കിൽ കൊച്ചുകിളി വീടും മാറ്റി, അച്ഛനമ്മയെ ആയിക്കഴിഞ്ഞോർമ്മയുണ്ട്, നിനക്കോർമ്മയുണ്ട്. പുതിയ ചോറും വെച്ചു, കുക്കുല കറിയും വെച്ച്, വാഴയിലയിൽ വിളമ്പിയതോർമ്മയുണ്ട്, നിനക്കോർമ്മയുണ്ട്. മാനപ്പറാണിയുടെ കഥകൾ ഞാൻ പറയാം, മാഞ്ചോഹത്തിന് നീ മയങ്ങിയതോർമ്മയുണ്ട്, നിനക്കോർമ്മയുണ്ട്. കുറുമൊഴി മുല്ലരടി കുന്നിന്റെ നമ്മളോടി, കുപ്പായം കയറി പോയത് ഓർമ്മയുണ്ടോ, നിനക്കോർമ്മയുണ്ട്. ഓക്കേ, ഇപ്പൊ ഭയങ്കര ചൂടാണ് സാറേ. ഇപ്പൊ ചൂടായതുകൊണ്ടേ പാമ്പുകളെല്ലാം ഇപ്പൊ ഇറങ്ങി നടക്കണമെന്നാണ് പറയണേ.
3: എന്തായാലും ഹലോ ചേട്ടൻ, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പാടിയപ്പോ വളരെ സന്തോഷം. നല്ല സന്തോഷം തരുന്ന പാട്ടല്ലേ പാടിയത്.
2: പ്രായം
3: പറയുന്നേ
2: എനിക്ക്. അപ്പൊ ഞാനിപ്പം ഈ കണ്ണാസായിയുടെ പാട്ടും ശ്രോതാക്കളും സാറിന്റെ ഇതൊക്കെ കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് വെക്കോണ്ടിരിക്കുന്ന റേഡിയോ ഞാനുമായിട്ട്.
3: അത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷം. അത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷം.
1: അപ്പോ കുടുംബ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും, കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക് പോവാം. വിശേഷങ്ങളോട്
2: പറയാൻ മാഡം, എനിക്ക് രണ്ട് മക്കളാണ്. ഒരു ആണും ഒരു പെണ്ണും. മകളെ അയച്ച് മോപ്പ് രണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. മൂത്ത കൊച്ചിനെ അയച്ച് ഒരു കൊച്ചുണ്ടായിരിക്കെ. അപ്പൊ എന്റെ മോൻ 28 വയസ്സിൽ മരിക്കാൻ, മരിച്ചിട്ട് 24 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഭാര്യയും ഞാനുമായിരുന്നു. ഭാര്യ മരിച്ചിട്ട് 6 വർഷമായി. പിന്നെ വീടും ഞാനും മാത്രമായി. ഇപ്പൊ അതന്നെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇപ്പൊ അത് കാശാണ് ഇപ്പൊ ഞാന് കല്യത്തിന്റെ മോളെ വീട്ടിൽ കൂടെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ എനിക്കിപ്പം ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർണ സൈഡിൽ ഞാൻ രണ്ടു മൂന്ന് വർഷമായി ഇതിന്റെ യോഗയോടെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുമ്പോ എന്റെ ഈ മാനസികമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്.
3: നല്ലത് തന്നെ.
1: നമ്മള് എപ്പോഴും കൂട്ടായിട്ട് കൂടെയുണ്ട്. അതെ, രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ നിർത്താതെ നമ്മൾ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ.
2: തീർച്ചയായും. അല്ലാതെ ഇവിടെ പിന്നെ ആരുമില്ല, നമുക്കിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ.
1: ആ ഒപ്പം റേഡിയോ ഉണ്ട്. ഒപ്പം റേഡിയോ ഉണ്ട്. പിന്നെ ഇതുപോലെ ബുധനാഴ്ചകളിൽ നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അവരുമായിട്ട് സംസാരിക്കാൻ ഒക്കെ ഒരു അവസരം കിട്ടേല്ലേ.
2: തീർച്ചയായിട്ടും. ഞാനിപ്പം കൂടുതലൊന്നും പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും പ്രായമുണ്ട്. എന്റെ മോനിപ്പം ജീവിക്കുന്നെങ്കിൽ ഒരു 55 വയസ്സ് പ്രായം വരും. അപ്പം ഈ സാറും മേഡവുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴ് എനിക്ക് ഒരുപാട് പറയാനായിട്ട് ഇല്ല. കാരണം ഇത്രയും പ്രായങ്ങളൊന്നും സാറിന് ഇവർക്കൊന്നും വരില്ല. ഞാൻ ഈ പറയുന്നതില് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം.
3: അയ്യോ, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
1: ശരി, അപ്പൊ എന്തായാലും ചേച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞാല് സന്തോഷം. നമുക്ക് ആ പാട്ടിലോട്ട് പോവാമോ? ചേച്ചി, നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം. അതിനു മുമ്പ് അപ്പോ ശരി, നമുക്ക് വളരെ സന്തോഷം, നന്ദിയൊക്കെ നമ്മൾ അറിയിക്കുകയാണ്. ചേച്ചി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ കാര്യമായിട്ട് കേരള മഹിള സമഖ്യ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു. അത് നേരത്തെ ശുദ്ധയോട് പറഞ്ഞതെല്ലാം അതിലൊരു വാക്കാണ്, പോഷ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ സ്ഥാപനത്തിലും കരുണാസായി റേഡിയോ അടക്കമുള്ള ഈ സ്ഥാപനത്തിലും വളരെ സജീവമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതാത് കമ്മിറ്റികൾ സമയാസമയം കൂടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് പോഷ്. എങ്കിലും ചേച്ചി അത് വിശദീകരിക്കുമ്പോൾ ആളുകൾക്കെല്ലാം അത് മനസ്സിലായി, അതിൻ്റെ ആവശ്യകത എന്തെന്ന് മനസ്സിലായി. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു.
3: പോഷ ആക്ട് തൊഴിലെടുക്കുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു ഇന്റേണൽ കമ്മിറ്റിയാണ്. രണ്ട് കമ്മിറ്റികളാണ് അതിൽ വരുന്നത് നിയമം അനുസരിച്ച്, ഒരു ലോക്കൽ കമ്മിറ്റിയും പിന്നെ ഒരു ഇന്റേണൽ കമ്മിറ്റിയും. അപ്പോൾ ഒരു മുതലാളി ഉള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള, അതിൽ അവിടെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ലേഡി പ്രിസൈഡിംഗ് ഓഫീസർ ആവണം, കൂടാതെ 3 സ്ത്രീകളും പുരുഷനും ഉണ്ടാവണം, ഒരു എക്സ്റ്റേണൽ മെമ്പർ വേണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാത്ത നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനിലുള്ള ആളോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റോ ആയിട്ടുള്ള ഒരു സ്ത്രീ എക്സ്റ്റേണൽ മെമ്പറായിട്ട് വേണം. അപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. വനിതാ ശിശു വികസന വകുപ്പാണ് അതിൻ്റെ നോഡൽ ഓഫീസ്. അപ്പോൾ 10-ൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഈ കമ്മിറ്റി രൂപീകരിക്കണം, നിർബന്ധമാണ്. രൂപീകരിക്കുകയും 3 മാസത്തിലൊരിക്കൽ മീറ്റിംഗ് നടത്തുകയും വേണം. പരാതി വന്നാലും ഇല്ലെങ്കിലും 3 മാസത്തിലൊരിക്കൽ മീറ്റിംഗ് നടത്തി പരാതി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, ഇല്ലെങ്കിൽ അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് കൂടാൻ വേണ്ടി തീരുമാനിച്ച് പിരിയണം. പരാതി വരികയാണെങ്കിൽ അത് അന്വേഷിച്ച് പരാതിക്കാരിയെ കേൾക്കുകയും എതിർകക്ഷിയെ കേൾക്കുകയും ചെയ്ത് അതിനെ എവിഡൻസൊക്കെ രേഖപ്പെടുത്തി, അതിന് പ്രത്യേകമായ കമ്മിറ്റി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അത്രയും വിശദമായിട്ട് പറയാൻ സമയമില്ല. എന്നാലും ഏതൊരു സ്ത്രീക്കും ജോലി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം ഉണ്ടാകുന്നത് തന്നെ ഒരു സ്ത്രീയുടെ സഹനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് വെച്ചിട്ട് സുപ്രീം കോടതി ഇതിനൊരു ഗൈഡ് ലൈൻ ആദ്യം ഉണ്ടാക്കി അതിനുശേഷം ഇതൊരു ആക്റ്റായിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ ജോലി ചെയ്താലും അവിടെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുകയും, സ്ത്രീകൾ അറിയാനുള്ള ഒരു പ്രത്യേക കാര്യം, നമ്മുടെ അവകാശമാണത്, സുരക്ഷിതത്വമുള്ള ജോലി എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ നമുക്ക് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലും എന്തെങ്കിലും ഒരു ലൈംഗിക ചുവയോടുള്ള പ്രവർത്തനം ഉണ്ടായാൽ അത് കമ്മിറ്റിയുടെ മുമ്പാകെ അറിയിക്കാനും അത് പരിഹരിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാനും നമുക്ക് അവകാശമുണ്ട്. അതാണ് ആ കമ്മിറ്റിയുടെ ഒരു പ്രത്യേകത.
1: വളരെ സന്തോഷം. കാരണം പലപ്പോഴും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഒരു സ്ഥാപനത്തിൽ ഈ പോഷ് ആക്ട് പ്രകാരം കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ജനസമക്ഷം അത് അറിയിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്.
3: അപ്പൊ ഒരു കാര്യം കൂടെ സാർ പറയാണ്, അതായത് ഇപ്പൊ നമ്മളൊരു പ്രത്യേക ഒരു തൊഴിൽ സ്ഥാപനത്തിലല്ല ജോലി ചെയ്യുന്നതെങ്കിൽ ആ അവർക്ക് അതങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തെരുവിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീ, അവർക്ക് പ്രത്യേക വർക്ക്പ്ലേസ് ഇല്ല, അവർ ഇരിക്കുന്ന സ്ഥലമാണ് വർക്ക്പ്ലേസ്. അപ്പൊ ആ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയുള്ള പരാതികൾ നമ്മൾ കൊടുക്കേണ്ടത് ലോക്കൽ കമ്മിറ്റിക്കാണ്, അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പൊ അവിടെയാണ് അതിന്റെ പരാതി കൊടുക്കേണ്ടത്, അതും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഒരു തൊഴിലിടത്തിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ സുരക്ഷിതത്വത്തോടുകൂടി ജോലി ചെയ്യാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട് എന്നുള്ളതാണ് നിയമത്തിന്റെ പ്രത്യേകത.
1: ഇത് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പൊ ഗ്രാമാന്തരങ്ങളിലെ തെരുവുകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ എന്തും പറയാലോ, ആര് ചോദിക്കാനും പറയാനും ഒന്നും ഞങ്ങൾക്ക് ആളില്ലല്ലോ. അപ്പൊ പ്രിയ ശ്രോതാക്കളെ, ഇത് കേൾക്കുക, ചോദിക്കാനും പറയാനും ആളുണ്ട്.
3: നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറെ സമീപിക്കാവുന്നതാണ്. ജില്ലാ കളക്ടറെ നേരിട്ട് കാണാൻ അത്രത്തോളം തിരക്കുള്ള അതുകൊണ്ട് നടക്കില്ലായിരിക്കും, പക്ഷെ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ അവരെല്ലാം തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും അതിനുള്ള സ്ട്രക്ചറുണ്ട്, സംവിധാനമുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: വളരെ ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ശ്രോതാവ് സ്ഥിരമായി നമ്മളെ വിളിക്കുന്ന, ഒരുപക്ഷെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും റേഡിയോ മാത്രം കൂട്ടായിരിക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മളോട് ഇതുവരെ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രായം ഒരു നമ്പരാണെങ്കിലും 80 വയസ്സോളം പ്രായമുള്ള പ്രിയപ്പെട്ട ചേട്ടനാണ്. ആ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് നമ്മളെ കേൾപ്പിച്ചിട്ട് നമുക്ക് തിരികെ വരാം.
3: ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, പോക്കുവെയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവെയിലാണ് ഇന്ന്. പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടറായ രമാദേവിയാണ്.

0: ശ്രോതാക്കൾക്ക് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, കാര്യങ്ങൾ അറിയാം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിഥികളെ പ്രത്യേക പോക്കുവെയിലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതും നമ്മൾ സംസാരിക്കുന്നതുമൊക്കെ. പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്ഷേമത്തിനും ഒക്കെയായി പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്ന് തന്നെ പറയാം, കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടർ രമാദേവി ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രോതാക്കൾ വിളിക്കാം, സംസാരിക്കാം. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: റേഡിയോയുടെ ശബ്ദം അല്പം കുറച്ച് വെച്ചിട്ട് നമസ്കാരം പറഞ്ഞാൽ എനിക്കും റേഡിയോ ശ്രോതാക്കൾക്കും
1: എല്ലാവർക്കും.
0: ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രമ ചേച്ചിയാണ്, കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്.
1: നമസ്കാരം. മാഡം, മാഡം പറഞ്ഞ സ്ത്രീ ജനങ്ങളുടെ കുട്ടികളുടെയും സുരക്ഷയെ പറ്റിയല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു സ്ഥാപനമുണ്ട്, ഡെയിൽ വ്യൂ. അവിടെയും ഇതിനുള്ള ഇങ്ങനെ ഉള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള അവിടെ ഒരു ഷെൽട്ടർ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
2: പേര് പറഞ്ഞില്ല.
1: എന്റെ പേര് ശശികല.
2: ഓക്കെ,
1: സൈമൺ റോഡ്. മാഡം താമസിക്കുന്നത് ഇവിടെ?
2: ഞാൻ വെഞ്ഞാറമ്മൂടാണ്. എനിക്കറിയാം, ഡിബിൻദാസിന്റെ അടുത്ത സുഹൃത്താണ്.
1: ഞങ്ങൾ എടുത്തു വളർത്തിയ മക്കളാണ് അവരൊക്കെ എല്ലാവരും. ഞങ്ങൾ അവിടെ അടുത്തായിരുന്നു താമസം, അവര് കുഞ്ഞായിരിക്കുമ്പോ ഒക്കെ. അതിനടുത്ത് തന്നെയാണ് എന്റെ വീട്.
2: ഓക്കെ.
1: ഞാൻ പിന്നെ ഇവിടെ കരുണാസായിയിലെ സ്ഥിരം ശ്രോതാവാണ്. അവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയാറുണ്ടെങ്കിൽ പോകാറുണ്ട്, കൊച്ചുമക്കളെ പങ്കെടുപ്പിക്കാറുണ്ട്, പോക്കുവീലിൽ വിളിക്കാറുണ്ട്.
2: വളരെ സന്തോഷം. ഞാൻ മഹിളാ സമഖ്യ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു
1: പൊതുവിദ്യാഭ്യാസമാണല്ലേ എന്റെ ഓഫീസ്.
2: അത് തന്നെ.
1: എന്റെ ഒരു ഫ്രണ്ട് ആശാ ഭവന്റെ ഒരു സൂപ്രണ്ട് ആയിരുന്നു. മാഡത്തിന് അറിയാമോന്നോ, ഷൈനി എന്നായിരുന്നു പേര്.
2: ഷൈനി.
1: ഞങ്ങളുടെ ഏജിലുള്ള എല്ലാ പേരും ഒക്കെ ഓരോ ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാ പേരും റിട്ടയർ ചെയ്തു.
2: ഓക്കെ,
1: റിട്ടയർ ചെയ്തു. ഓക്കെ.
2: അപ്പൊ ഏത് സർവീസ്, ഏത് തസ്തികയിലിരുന്നാണ് റിട്ടയർഡ് ആയത്?
1: സൂപ്രണ്ട് ആയിരുന്നു തോന്നുന്നു. അവിടെ ഏത് പൂജപ്പുര ജയിലിന് അപ്പുറത്ത്, ജഗതി അങ്ങോട്ട് ഇറങ്ങി പോണേന്റെ ഇപ്പുറത്ത് ഒരു ഓഫീസർ ഉണ്ടല്ലോ, ഇപ്പുറത്ത് സൈഡിലായിട്ട് കുറച്ച് ഓഫീസർ ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു പുള്ളി.
2: അവിടെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഒക്കെ ഉള്ള സ്ഥലത്ത്.
1: അവിടെ തന്നെ.
2: അത് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഡയറക്ടർ ആയിട്ടാണ്.
1: അവിടെയാണ്
2: ജോലി ചെയ്തിരുന്നത് അല്ലേ?
1: അവിടെയാണ് ജോലി ചെയ്തിരുന്നത്.
2: ഓ, ശരി.
1: പിന്നെ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയൊക്കെ ഉള്ള കുറേ ഷെൽട്ടറുകളൊക്കെ ഉള്ളത് കൊണ്ട് സാമൂഹ്യപരമായിട്ട് അവര് കുറെയേറെ ഉന്നതികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള കുറെയൊക്കെ ഈ ബാഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതെല്ലാം കുറെയൊക്കെ നെഗറ്റീവ് എല്ലാം മാറിയിട്ടുണ്ട്, ഒട്ടുമുക്കാലും ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഇടങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ കേൾക്കണമെന്നുള്ളതല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും ചെന്ന് അഭയം പ്രാപിക്കാം എന്നൊരു ധാരണ ഉണ്ട്. നമുക്കറിയാവുന്ന ഇപ്പൊ എന്നെ പോലെ പൊതുജനങ്ങളിടയിൽ കുറെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ അവരുടെ പേര് പറഞ്ഞു കൊടുക്കുകയും അവിടെ ചെന്ന് അവർക്ക് അവിടെ ഒരു വേറെ ആരെയും പേടിക്കാതെ ഒരു താമസ സൗകര്യവും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളതുള്ള ഇടങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്.
2: അത് തന്നെ മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കണം. കാരണം
1: പറഞ്ഞു കൊടുക്കണം, നമുക്ക് അറിയാവുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്.
2: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.
1: പാടില്ല.
2: അതാണ്
1: അല്ല മേഡം, നമ്മളിപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ടിവിയിലും ഓരോ വാർത്തയിലും ഒക്കെ ചില ചില സംഭവങ്ങളൊക്കെ കേൾക്കണില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. എന്തായാലും സർക്കാർ നമ്മുടെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ മുൻപൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആരും അറിയാതെ മൂടി വെക്കപ്പെടുമായിരുന്നു.
2: അത് സർക്കാർ ഓരോ ഇത് നിയമം കൊണ്ടുവരുമ്പോ ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഉണ്ടാവും, സ്ഥാപനങ്ങൾ ഉണ്ടാകും, അതിനുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും. പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ കുറിച്ചും സംവിധാനങ്ങളെ കുറിച്ചും ഉദ്യോഗസ്ഥരെ കുറിച്ചും ഒന്നും അറിയാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ ആവർത്തിക്കുന്നതും
1: കുറ്റം
2: ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടാതെ പോകുന്നത്. അപ്പൊ നമ്മുടെ ചുമതല ഈ സംവിധാനങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉണ്ടാകി പരിഹരിക്കുകയല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്ത ഒരു സൊസൈറ്റി ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ്.
1: അതാണ് അതാണ്
2: അപ്പൊ അതിനായിട്ടുള്ള കൂട്ടായ ശ്രമങ്ങൾ
1: ഉണ്ടാവേണ്ടതുണ്ട്.
0: അപ്പോ വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും ചേച്ചിയോട് സംസാരിക്കാനുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, സാർ പറഞ്ഞോണ്ടാ മതി,
0: എല്ലാം പറയാം. ഇനിയും ശ്രദ്ധയോടെ കേൾക്കുക, കാരണം കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയെ കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങള് നമ്മള് ചേച്ചി സംസാരിക്കുക. അതെല്ലാം കേൾക്കണം, എല്ലാവരും കേൾക്കട്ടെ, അറിയണം ആ കാര്യങ്ങൾ.
1: അപ്പൊ
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എനിക്ക് പൂച്ചൽ ഖാദർത്തന്റെ ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണെ.
0: കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനമാണ്. നമുക്ക് അതിലേക്ക് പോവാം അല്ലേ?
1: ശരി.
0: ചേച്ചിയോട് സ്നേഹവും സന്തോഷവും പറഞ്ഞോളൂ.
1: സന്തോഷം സന്തോഷം. മാഡത്തിനോട് സംസാരിക്കാൻ പറ്റിയത്, സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം.
2: അപ്പൊ വിളിച്ചതിൽ ഞങ്ങൾക്കും നല്ല സന്തോഷം.
1: ഓക്കെ ഓക്കെ മാഡം, ഓക്കെ.
0: അപ്പൊ പാട്ടിലേക്ക്.
1: ആ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടർ രമാദേവിയാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: സാറേ, ഞാൻ കള്ളിമുട്ടിന്ന്
0: വെള്ളറട നിന്നാണ് വിളിക്കുന്നത്. പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മഹിളാ സമക്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടർ രമ ചേച്ചിയാണ്. ചേച്ചിയോട് സംസാരിക്കാം.
2: ചോറൊക്കെ കഴിച്ചു, വൈകിട്ടാവില്ലേ? നമ്മള് പോക്കുവയിൽ പരിപാടിയില്ലല്ലേ. സംസാരിച്ചോ. എവിടെയാ വീട്? എവിടെയാണ്
1: വീട്? വെള്ളറട. വെള്ളറട കഴിഞ്ഞ് കള്ളിമൂട് എന്ന് പറയും.
2: ഓക്കെ, വെള്ളറട. വെള്ളറട എനിക്കറിയാം.
1: മേഡത്തിന്റെ വീട് വെഞ്ഞാറമൂട്ടിൽ. എന്റെ അനിയത്തി അങ്ങ് വെള്ള അങ്ങ് താമസിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട്ടില്
2: പുത്തമ്പാലം. പുത്തമ്പാലം റോഡ് ചെന്ന് വെഞ്ഞാറമൂട് കയറുമ്പോ അവിടെയാണ് എന്റെ വീട്. പുത്തമ്പാലം റോഡാണ്
1: അങ്ങോട്ട്. അവിടെ തേമ്പാമൂട് എന്നൊക്കെ പറയുന്നത്
2: തന്നെ. തേമ്പാമൂട് കഴിഞ്ഞ് പേരുമല കഴിഞ്ഞ് കുറച്ചുകൂടി
1: വള്ളിയറപ്പങ്കാവ്,
2: അത് വേറെ റൂട്ടാണ്.
1: അങ്ങോട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം മോളെ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട്.
2: അനിയനവിടെ
1: എസ്റ്റേറ്റിൽ ജോലിയുണ്ട്. അവിടെ അവിടെയാണ് താമസിക്കുന്ന മക്കളും അവളും ഭർത്താവും ആയിട്ട്.
2: അങ്ങോട്ടൊക്കെ പോകാറുണ്ടോ?
1: ഇല്ല, പോകില്ല മാഡം. കൊറേ നാളായി പോയിട്ട്, വർഷങ്ങളായി പോയിട്ട്. ഒറ്റയ്ക്കൊന്നും പോവാറിഞ്ഞൂടാ. അവർ ഇങ്ങോട്ട് വരുമ്പോ തന്നെ കാണുന്നത്.
2: തനിച്ചൊക്കെ പോണം. അവിടെ നിന്ന് ബസ്സിൽ കയറി, തനി ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോ, തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര ബസ്സോ പുനലൂർ ബസ്സോ ഏതെങ്കിലും കയറി വെഞ്ഞാറമൂട് ഇറങ്ങാം. അത് വഴിയും പോകാം.
1: നമുക്ക് ഇവിടെ കൊടപ്പനമൂട് തന്നെ ഉണ്ട്.
0: കൊടപ്പനമൂട് തമിഴ്നാട് ആണോ കേരളമാണോ?
1: കേരളം തന്നെ സാറേ. എന്നാലും ആറ് കാണിച്ചു പോകും സാറേ. ഞാൻ പുസ്തകം എടുത്തോ? ഞാനും ഗ്രന്ഥശാല കണ്ടുപിടിച്ച് കൊടപ്പനമുട്ടിലുണ്ടായിരുന്നു സാറേ. എനിക്ക് 3 കിലോമീറ്റർ നടന്നു പോയിരുന്നു
0: പുസ്തകം എടുക്കാൻ വേണ്ടി. 3 അല്ല 6 കിലോമീറ്റർ വേണമെങ്കിലും നടന്നു പോവാ. ഞാൻ
1: നടന്നു പോയി കണ്ടുപിടിച്ചു. ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചു. 3 ദിവസം പുസ്തകം പോയി.
0: അങ്ങനെ
1: 3 ദിവസം പോയപ്പോ 3-ാം ദിവസം കിട്ടിയില്ല. 4-ാം ദിവസം വീണ്ടും പോയി. പോയി കണ്ടുപിടിച്ച് അവര് ചോദിച്ച് പിന്നെ എല്ലാവരും എഴുതി പറക്കൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ അച്ഛന്റെ പേര് പറയാ. അച്ഛന്റെ പേര് പറഞ്ഞപ്പോ എന്റെ എന്റെ അച്ഛന്റെ പേര് ഉണ്ണിനാടാരെന്നാണ്. അപ്പഴ് ചോദിച്ച് നമ്മുടെ ഉണ്ണിനാടാരെന്നാ പറഞ്ഞ അറിയാമോന്ന് വെച്ചാൽ പറഞ്ഞു. അയാളാ മോളാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്നെ അറിയായിരുന്നു. അങ്ങനെ എനിക്ക് 2 പുസ്തകം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് സാറ് പറഞ്ഞിട്ട് കിളി വന്ന് വിളിച്ചപ്പോൾ അത് വാങ്ങിച്ച് വായിച്ചു തീർത്ത്. പിന്നെ വന്ന് തന്ന കാണാത്ത തീരങ്ങൾ ജോയ്സി, അതും പകുതി മുക്കാലായി വായിച്ച്.
0: അടുത്ത് ഇതുപോലെ അടുത്ത് പറയുമ്പോഴത്തേക്കും അടുത്ത പോക്കുവയിലേക്ക് വേറെ ചില പുസ്തകങ്ങളൊക്കെ പറയാം. അതൊക്കെ കുറിച്ചു വെച്ചിട്ട് ലൈബ്രറി പോയി പുസ്തകം എടുക്കണം. അപ്പോ
1: എനിക്ക് ഭയങ്കര സന്തോഷമായി പുസ്തകം എടുക്കാൻ. അവര് സാറ് പറഞ്ഞു കേട്ടാണ് ഞാൻ പുസ്തകം എടുക്കാൻ തുടങ്ങി.
0: വായിച്ച് തകർക്കണം,
1: വായിച്ച് തകർക്കാം.
0: ശരി, ചേച്ചിയോട് സംസാരിക്കേ. ചേച്ചി, കേരള മഹിളാ സമക്യ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്.
2: ഓക്കെ, അപ്പൊ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് മഹിളാ സമക്യെ കുറിച്ച് സംസാരിക്കാൻ ഒരു ആവേശമായി. എന്താണെന്ന് വെച്ചാല്, മഹിളാ സമക്യ സൊസൈറ്റി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ കൂടി ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൽ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ വായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം. മഹിളാ സമക്യ അതാണ്. എന്താണെന്ന് വെച്ചാല്, ഞാൻ മഹിളാ സമക്യയുടെ സമക്യ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാം. ഈ വായനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് പറയാനുള്ള ഒരു അവസരം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാല്, പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള തലമുറ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാല് ആൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് പോലെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇളയ കുഞ്ഞുങ്ങളെ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പട്ടിണിയായിരിക്കും, അല്ലെങ്കിൽ ഇട്ടുകൊണ്ട് പോകുന്ന നല്ല വസ്ത്രമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ കൂടുതലായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആൺകുട്ടികൾ പഠിക്കുമെങ്കിലും പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ഒരു വീട്ടിൽ ആര് പഠിക്കണമെന്ന് ചോദ്യം വരുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞിരുന്നത് ആൺകുട്ടി പഠിക്കണം. എന്താണ്, ആൺകുട്ടി പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിയാൽ അവർ കുടുംബം നോക്കിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു കണക്ക് നോക്കുമ്പോൾ ആൺകുട്ടികൾ പഠിക്കാൻ പോകുന്നതിനേക്കാളും വളരെ കുറവായിരുന്നു പെൺകുട്ടികൾ പഠിക്കാൻ പോയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ്, 1986 കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ 1986 ഇന്ത്യയിലൊരു വിദ്യാഭ്യാസ നയം ഉണ്ടായി. ആ നയത്തിലെ നയത്തിൽ

0: അതാണ്, അതുകൂടെ ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ പല പല പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് മഹിളാ സമഖ്യ സൊസൈറ്റി. കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ മഹിളാ സമഖ്യ സൊസൈറ്റി ഉണ്ടായിരുന്നു. 2016 മുതൽ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1989 മഹിളാ സമഖ്യ എന്ന് പറയുന്നൊരു പദ്ധതി ഇന്ത്യയിൽ വരുന്നത്. അതിനുള്ള കാരണം, എന്തുകൊണ്ടാണ് മഹിളാ സമഖ്യ പദ്ധതി വന്നത് എന്നുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് ഉണ്ടായാൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സാക്ഷരതയൊക്കെ പറയില്ലേ, സാക്ഷരതാ ക്ലാസ്സുകളൊക്കെ പറയില്ലേ, അങ്ങനെ അക്ഷരം പഠിക്കാനും മുന്നോട്ട് വരാം, അതുപോലെ ആരംഭിച്ചൊരു പദ്ധതിയാണ് മഹിളാ സമഖ്യ. മറ്റ് സംസ്ഥാനങ്ങളിൽ സാക്ഷരതയ്ക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കേരളത്തിൽ പക്ഷേ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സാക്ഷരതാ ഇതുണ്ട്, സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ട് തുല്യതാ പരീക്ഷയും സാക്ഷരതയൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. അപ്പം നമ്മൾ മഹിളാ സമഖ്യ ഊന്നൽ കൊടുക്കുന്നത് മറ്റ് വിദ്യാഭ്യാസ പരിപാടികൾക്കാണ്. എന്താണ്, ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, അറിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ത്രിതല പഞ്ചായത്തിലൊക്കെ ഉണ്ടല്ലോ, ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ നടക്കുന്ന പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കുക, ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ നേടിയെടുക്കാമെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള അറിവ് നേടുക എന്ന് പറയുന്നതാണ് മഹിളാ സമഖ്യയുടെ ചുമതല. അപ്പം മഹിളാ സമഖ്യ അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ചെയർപേഴ്സണായിട്ട് രൂപീകരിച്ചിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ഇപ്പോൾ മഹിളാ സമഖ്യയുടെ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് ശ്രീ ഉമേഷ് ബാബു NKS IAS ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ.
1: ഇത്രയും കാര്യങ്ങൾ പുസ്തകം വായിച്ചാൽ കിട്ടൂല, ഇത്രയും റേഡിയോയുടെ മനസ്സിലാവാൻ പറ്റിയില്ലേ? പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ 3 കിലോമീറ്റർ നടന്നു പോയി പുസ്തകം എടുത്തു. പിന്നെ ഈ റേഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി അതിനെക്കുറിച്ച് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? കേട്ടല്ലോ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്, ഇത്രയും കേട്ടു, പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും കേൾക്കട്ടെ, 3 കിലോമീറ്റർ നടന്ന് 6 കാണിയിൽ പോയി പുസ്തകം എടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ അതെ, എല്ലാവരും പുസ്തകം വായിക്കാൻ തയ്യാറാവട്ടെ. നമ്മൾ ഈ പരിപാടിയിലൂടെ ഒരു പുസ്തക വായന വിപ്ലവം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ?
2: ഞാൻ വായിച്ചത് എന്റെ ഭർത്താവ് ചോദിക്കും, നീ എന്തിങ്ങനെ മിണ്ടാതിരിക്കുന്നു, എനിക്കും കൂടെ കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മുന്നേ കിളി വന്ന് വിളിച്ചപ്പോൾ ആ പുസ്തകത്തിന്റെ കഥ പറഞ്ഞു
1: പറഞ്ഞു കൊടുത്തു അല്ലേ?
0: അപ്പൊ ഈ പുസ്തകം പറഞ്ഞു കൊടുത്തു, പുസ്തകം വായിക്കുന്നതോടൊപ്പം പുസ്തകത്തെ കുറിച്ച് എഴുതാനൊക്കെ തുടങ്ങണം. ആ പുസ്തകം വായിച്ചപ്പോൾ പുസ്തകത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയതെന്ന് ലളിതമായിട്ട് എഴുതിയാൽ മതി. അതൊന്ന് എഴുതി സൂക്ഷിക്കുമ്പോൾ കുറേ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് വലിയ ഒരു ഇതായിട്ട് മാറും അല്ലേ? ആ അപ്പം നമുക്ക് വായിക്കാനും എഴുതാനും ഉള്ള ഒരു പരിചയവും അതിനുള്ള ഒരു താല്പര്യവും ഒക്കെ ഉണ്ടായി വരും. അപ്പോൾ വായിക്കുന്നതെന്നറിഞ്ഞാൽ വളരെ സന്തോഷം.
1: അതിനൊരു കാര്യം, ചേട്ടന് പറഞ്ഞു കൊടുത്തത് അതേപടി അങ്ങ് എഴുതിയാൽ മതി, എഴുതണം. പിന്നെ എന്തായാലും ഇത് വായന നമ്മൾ തുടങ്ങുന്ന ലളിതയുടെ ഇതിൽ നിന്നാണ്, എത്ര പേരായി അല്ലേ. ആ കാര്യമൊക്കെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ രമചേച്ചിയോട് വിശദമായി പറഞ്ഞു കൊടുക്കാം. എന്തായാലും വലിയ സന്തോഷം. ഏത് പാട്ടാ വേണ്ടേ?
2: തമിഴ് പാട്ടാണ്.
1: അടിപൊളി, ഒരു വരിയോടെ പോട്ടെ.
2: അത്ര അറിയാം, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇന്ന് രാവിലെ ഇത്ര എഴുതി വച്ചതാണ്.
1: ശരി, ബാക്കി നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന രമചേച്ചിയോട് സ്നേഹവും സന്തോഷവും ഒക്കെ പറയൂ, കേക്കട്ടെ.
2: സന്തോഷം മാഡം, നന്ദി.
0: ഓക്കേ, എനിക്ക് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിലെ.
1: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: നന്ദി സാറേ, ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പൂക്കുവയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മനോഹരമായ നിമിഷം. ഒരു കപ്പ് ചായയും സല്ലാപവും പാട്ടുമൊക്കെ ആയാൽ ജീവിതത്തിൽ ഒരു സായാഹ്നം മനോഹരമാകും. ചെയ്യാനുള്ള ജോലികൾ അതിനോടൊപ്പം ചെയ്യുമ്പോൾ അതിനേക്കാളേറെ അത് സാർത്ഥകമാവുകയും ചെയ്യും. ജീവിതത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരവും അന്തസ്സും ഒക്കെയുള്ള മറ്റെന്തു കാര്യമാണുള്ളത്? ഓരോരുത്തർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, സ്നേഹവും സൗഹൃദവും അതിനോടൊപ്പം പങ്കുവയ്ക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. ഒപ്പം വെള്ളരടയിൽ നിന്ന് സുധ വിളിച്ചു പറയുന്നു, 3 കിലോമീറ്റർ നടന്ന 6 കാണികളിൽ നിന്ന് പുസ്തകമെടുക്കുന്നു, ലൈബ്രറി കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ ഉണ്ടാവുന്ന ആവേശം വെറുതല്ല. ലളിതയിൽ നിന്ന് സുധ വരെ എത്തി നിൽക്കുമ്പോൾ ഈ ലൈവ് പരിപാടികൾ എത്രത്തോളം അർത്ഥവത്താവുന്നു എന്ന് ആലോചിക്കുമ്പോൾ കരുണാസായി റേഡിയോയ്ക്കുള്ള സന്തോഷം ഒട്ടും ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോക്കുവയിൽ തുടരട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടർ രമചേച്ചിയാണ്. ശ്രോതാക്കൾക്ക് സംസാരിക്കാം, കാര്യങ്ങൾ സംവദിക്കാം. ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 8811 8849912. സന്ദേശങ്ങൾ അയക്കാം 8891 7739912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ആ
1: ഞാനൊരു പാട്ട് എത്രയോ കാലം കൊണ്ട് ഈ നമ്പർ കുറിച്ചാൻ പറ്റാതെ ഇന്ന് കുറിച്ചെടുത്തു.
0: നിർത്തി നിർത്തി പറയൂ, എന്നാലല്ലേ ഭാവം വരൂ എന്ന് പറഞ്ഞ പോലെ ഇന്ന് കുറച്ച് നിർത്തി നിർത്തി പറഞ്ഞെന്ന് തോന്നണല്ലേ.
1: അപ്പോ ഒരു പാട്ട് എനിക്ക്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായ നിവർത്തന പ്രക്ഷോഭം എന്ന മഹത്തായ മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ ചോരകൊണ്ടെഴുതിയ ആ പോരാട്ടം കേരളത്തിൽ സാമൂഹിക നീതിക്ക് വേണ്ടി നടന്ന ശക്തമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം മുൻഗണന നൽകിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ അനീതിക്കെതിരെ പിന്നോക്ക സമുദായക്കാർ നടത്തിയ പോരാട്ടമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തനം എന്ന വാക്കിന് പിൻവലിക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നൊക്കെയാണ് അർത്ഥം. സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് പിന്നാക്ക സമുദായക്കാരെ നിവർത്തനം ചെയ്യുന്നതിനെതിരെ, അതായത് ഒഴിവാക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1930-കളിൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു പ്രാതിനിധ്യം. ജനസംഖ്യയിൽ വലിയൊരു വിഭാഗമായിരുന്ന ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങിയ സമുദായങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രാതിനിധ്യമേ ലഭിച്ചിരുന്നുള്ളൂ. ഇത് വലിയ സാമൂഹിക അസമത്വത്തിന് കാരണമായി. വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി ലഭിക്കാതെ അനേകം യുവജനങ്ങൾ ദുരിതത്തിലായി. ഈ അനീതിക്കെതിരെ പിന്നോക്ക സമുദായങ്ങളിലെ നേതാക്കൾ ഒന്നിച്ചു. ഈഴവ സമുദായത്തിൽ നിന്ന് സി കേശവനും, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് NV ജോസഫും, മുസ്ലിം സമുദായത്തിൽ നിന്ന് PK കുഞ്ഞുമലയാളിയും ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അവർ തങ്ങളുടെ സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. 1932 തിരുവിതാംകൂർ സർക്കാർ ഒരു പുതിയ ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. പുതിയ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഈ നീക്കത്തിലും പിന്നാക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1933 തിരുവിതാംകൂറിലെ പിന്നാക്ക സമുദായങ്ങൾ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചു. ഈ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഈ സംഘടനയുടെ പ്രധാന ആവശ്യം ജനസംഖ്യ അനുപാതികമായി എല്ലാ സമുദായങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും പ്രാതിനിധ്യം നൽകണമെന്നതായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് സി കേശവൻ നടത്തിയ പ്രസംഗം. 1935 കോഴഞ്ചേരിയിൽ വച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അന്നത്തെ ദിവാൻ CP രാമസ്വാമി അയ്യരെയും തിരുവിതാംകൂർ രാജഭരണത്തെയും രൂക്ഷമായി വിമർശിച്ചു. തിരുവിതാംകൂർ ഭരണം തുലയട്ടെ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ ചലനങ്ങളുണ്ടാക്കി. ഈ പ്രസംഗത്തിന് ശേഷം സി കേശവനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ജനങ്ങൾക്ക് പോരാടാനുള്ള ആവേശം നൽകി. നിവർത്തന പ്രക്ഷോഭം ഒരുപാട് സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി. ഈ മുന്നേറ്റം തിരുവിതാംകൂർ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറി. ഒടുവിൽ പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. 1936 തിരുവിതാംകൂർ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാ സമുദായക്കാർക്കും മതിയായ പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചു. ഈ വിജയം പിന്നാക്ക സമുദായങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. നിവർത്തന പ്രക്ഷോഭം കേരളത്തിലെ സാമൂഹിക നീതിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക വിജയമാണ്. ഈ പ്രക്ഷോഭം ജാതീയതയുടെയും സാമൂഹിക അസമത്വത്തിന്റെയും അടിത്തറയിളക്കി. ഈ മുന്നേറ്റമാണ് പിന്നീട് വന്ന സർക്കാരുകളെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്വാധീനിച്ചതും. നിവർത്തന പ്രക്ഷോഭം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാവട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കൗതുകരസങ്ങൾ. ഗുരുത്വാകർഷണത്തിന് ഒരു നിമിഷത്തേക്കെങ്കിലും അവധി കൊടുത്തതുപോലെ തോന്നിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അങ്ങ് മഹാബലിപുരത്ത്. ചരിഞ്ഞ ഒരു പാറച്ചെരുവിന്റെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് ഉരുണ്ടു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൂറ്റൻ പാറ. പക്ഷെ നൂറ്റാണ്ടുകളായി അത് അവിടെ തന്നെ, താഴേക്ക് വീഴാതെ മുകളിലേക്ക് കയറാതെ പ്രകൃതിയുടെ ഏതോ അദൃശ്യമായ കണക്കുകൂട്ടലിൽ സ്വയം ഉറപ്പിച്ചു നിൽക്കുന്ന അത്ഭുതം. തമിഴ്നാട്ടിലെ ചരിത്രപ്രസിദ്ധമായ തീരനഗരമായ മഹാബലിപുരത്തെ ഈ പാറ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കൃഷ്ണന്റെ വെണ്ണയുരുള എന്ന പേരിലാണ്. ബാലകൃഷ്ണൻ മോഷ്ടിച്ച വെണ്ണയിൽ നിന്ന് ഒരു കൂറ്റൻ ഉരുള ആകാശത്ത് നിന്ന് താഴേക്ക് വീണതാണിതെന്ന സങ്കല്പമാണ് ഈ പേരിന് പിന്നിൽ. ശാസ്ത്രലോകത്തിന് അതിൽ ദൈവികമായ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലെങ്കിലും ആ പേര് പാറയ്ക്ക് ചുറ്റും ഒരു മനോഹരമായ ഐതിഹ്യ വലയം തീർക്കുന്നുണ്ട്. പാറയെ ആദ്യമായി കാണുന്ന ഒരാളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം വളരെ ലളിതമാണ്, ഇതെങ്ങനെ വീഴാതെ നിൽക്കുന്നു? ചോദ്യം ലളിതമാണെങ്കിലും ഉത്തരം ഒരു അത്ഭുത കഥയേക്കാൾ മനോഹരമാണ്. ഇതൊരു മാന്ത്രിക ശക്തിയുടെ ഫലമല്ല, ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുമല്ല, മറിച്ച് ഭൂഗുരുത്വം തന്നെയാണ് പാറയെ താഴേക്ക് വലിക്കുന്നത്. എന്നാൽ പാറയുടെ ആകൃതി, അതിന്റെ ഭാരകേന്ദ്രത്തിന്റെ സ്ഥാനം, അത് സ്പർശിക്കുന്ന പാറച്ചെരുവിന്റെ രൂപം, ഘർഷണം എന്നിവ ചേർന്ന് അതിനെ ഒരു സ്ഥിരമായ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നു. അതായത് കൃഷ്ണന്റെ വെണ്ണയിലുള്ള ഭൂഗുരുത്വത്തെ തോൽപ്പിക്കുന്നില്ല, ഭൂഗുരുത്വത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. ഇതാണ് ഈ പാറയുടെ യഥാർത്ഥ വിസ്മയം. പാറയുടെ താഴ്ത്തിയ ഭാഗം ചരുവിന്റെ ഒരു ചെറിയ ഭാഗത്താണ് തങ്ങിപ്പിടിച്ചിരിക്കുന്നത്. പുറത്തുനിന്നും നോക്കുമ്പോൾ അതിന്റെ വലിപ്പത്തിനും താഴെയുള്ള താങ്ങിനും തമ്മിൽ യാതൊരു അനുപാതവുമില്ലെന്ന് തോന്നും. എന്നാൽ ഒരു വസ്തു വീഴുമോ ഇല്ലയോ എന്നത് അതിന്റെ വലിപ്പം മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല, അതിന്റെ ഭാരകേന്ദ്രത്തിന്റെ ലംബ പ്രക്ഷേപണം എവിടെയാണ് പതിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു വസ്തുവിന്റെ ഭാരകേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വലയ്ക്കുന്ന സാങ്കല്പിക ലംബരേഖ അതിന്റെ താങ്ങിന്റെ പരിധിക്കുള്ളിൽ തുടരുന്നിടത്തോളം അത് മറിഞ്ഞു വീഴാതെ നിൽക്കാൻ കഴിയും. അതോടൊപ്പം പാറയും പാറച്ചരിവും തമ്മിലുള്ള ഘർഷണവും അതിന്റെ സ്ഥാനസ്ഥിരതയ്ക്ക് സഹായിക്കുന്നു. അതിനാൽ പുറത്തുനിന്നും നോക്കുമ്പോൾ അസാധ്യമായി തോന്നുന്ന ഒരു കാഴ്ചയ്ക്ക് പിന്നിൽ പ്രകൃതിയുടെ വളരെ കൃത്യമായ ഒരു ഭൗതിക ശാസ്ത്രമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വീട്ടിൽ കാണുന്ന ഒരു ചെറിയ ഉദാഹരണം മതി. തഞ്ചാവൂർ ബൊമ്മയെ ഒരു വശത്തേക്ക് തള്ളിയാൽ അത് വീണ്ടും നേരെ വരുന്നത് അതിന്റെ താഴ്ഭാഗത്ത് ഭാരകേന്ദ്രം താഴ്ന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. കൃഷ്ണന്റെ വെണ്ണയുരുളയുടെ കാര്യം അതേ തത്വത്തിന്റെ ഒരു പകർപ്പല്ലെങ്കിലും സ്ഥിരത നിർണയിക്കുന്നതിൽ ഭാരകേന്ദ്രത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ അത് സഹായിക്കും. എന്നാൽ ഈ പാറയെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ശാസ്ത്രത്തിൽ അവസാനിക്കുന്നില്ല. മഹാബലിപുരം പല്ലവരുടെ കാലം മുതൽ ശില്പകലയുടെ മഹത്തായ കേന്ദ്രമായിരുന്നു. നരസിംഹവർമ്മൻ ഒന്നാമൻ അഥവാ മാമല്ലന്റെ കാലത്ത് ഈ പ്രദേശം പ്രത്യേക പ്രാധാന്യം നേടി. ഇന്ന് കാണുന്ന പാറശില്പങ്ങളും ഗുഹാക്ഷേത്രങ്ങളും രഥങ്ങളും തീരക്ഷേത്രവും ചേർന്ന് മഹാബലിപുരത്തെ ദക്ഷിണേന്ത്യൻ ശില്പകലയുടെ അപൂർവ സാക്ഷ്യമായി മാറ്റുന്നു. അതിന്റെ സ്മാരക സമുച്ചയം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. ആ ചരിത്ര പരിസരത്തിനിടയിലാണ് ഈ അസാധാരണ പാറയും നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകളായി കാറ്റും മഴയും ചൂടും കടൽക്കാറ്റും പ്രകൃതിയുടെ അനവധി കാലാവസ്ഥാ മാറ്റങ്ങളും ഈ പ്രദേശത്തെ തൊട്ടുപോയിട്ടുണ്ട്. എന്നിട്ടും പാറ ഇന്നും അതിന്റെ സ്ഥാനത്ത് തുടരുന്നു. എത്ര കൊടുങ്കാറ്റുകൾ വന്നാലും ഇതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള പ്രാദേശിക വിവരണങ്ങൾ ആകർഷകമാണെങ്കിലും ഓരോ പ്രകൃതി ദുരന്തത്തിന്റെയും സ്വാധീനം ശാസ്ത്രീയമായി അളന്നുവെന്ന് പറയാൻ കഴിയില്ല. അതിനാൽ അതിനെ അതിശയോക്തിയായി അവതരിപ്പിക്കുന്നതിനേക്കാൾ ദീർഘകാലം അതിന്റെ സ്ഥാനത്ത് തുടരുന്ന ഒരു വിചിത്രമായ പ്രകൃതി ദൃശ്യം എന്ന നിലയിൽ കാണുന്നതാണ് കൂടുതൽ ശരി. ഈ പാറയെ മാറ്റാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ശ്രമിച്ചുവെന്ന കഥയും ഏറെ പ്രചരിച്ചിട്ടുണ്ട്. മദ്രാസ് ഗവർണർ ലോർഡ് ആർതർ ലോലി ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കാലത്ത് പാറ നീക്കാൻ ശ്രമിച്ചതായും ആനകളെ ഉപയോഗിച്ചുവെന്നും വിവിധ ജനപ്രിയ വിവരണങ്ങളിൽ പറയപ്പെടുന്നു. എന്നാൽ 1908 ലോർഡ് വില്ലിംഗ്ടൺ 7 ആനകളെ ഉപയോഗിച്ച് പാറ നീക്കാൻ ശ്രമിച്ചുവെന്ന കൃത്യമായ അവകാശവാദത്തിന് ശക്തമായ പ്രാഥമിക ചരിത്രരേഖ ലഭ്യമല്ല. അതിനാൽ ഈ കഥയെ ഉറപ്പായ ചരിത്ര സംഭവമായി പറയുന്നതിനേക്കാൾ പാറയെ ചുറ്റിപ്പറ്റി വളർന്ന ഒരു ജനപ്രിയ കഥയായി കാണുന്നതാണ് സുരക്ഷിതം. ഇവിടെയാണ് ചരിത്രവും ഐതിഹ്യവും ശാസ്ത്രവും പരസ്പരം കൈകോർക്കുന്നത്. ഒരാൾ അതിനെ കൃഷ്ണന്റെ വെണ്ണയുരുളയായി കാണുന്നു, മറ്റൊരാൾ പല്ലവകാലത്തിന്റെ ഭൂമിശാസ്ത്ര സാക്ഷ്യമായി കാണുന്നു, മറ്റൊരാൾ അതിലെ ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു കുട്ടി അതിനെ കണ്ടിട്ട് വിസ്മയിക്കുന്നു, ഒരു ശില്പകലാപ്രേമി അതിന്റെ പശ്ചാത്തലത്തിലെ മഹാബലിപുരത്തെ വായിക്കുന്നു, ഒരു ഭൗതിക ശാസ്ത്ര വിദ്യാർത്ഥി ഭാരകേന്ദ്രവും ഘർഷണവും ഓർക്കുന്നു, എല്ലാവരും നോക്കുന്നത് ഒരേ പാറയെയാണ്. പക്ഷെ ഓരോരുത്തരും കാണുന്നത് വ്യത്യസ്തമായ ഒരു മഹാബലിപുരത്തെയാണ്. ഈ പാറയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഒരുപക്ഷെ അതിലാണ്. ശാസ്ത്രം അതിനെ രഹസ്യം ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അത്ഭുതത്തിന് മറ്റൊരു ഭാഷ നൽകുന്നു. എന്തുകൊണ്ട് ഇത് വീഴുന്നില്ല എന്ന ചോദ്യത്തിന് ഐതിഹ്യം ഒരു കഥ പറയുന്നു. എങ്ങനെയാണ് ഇത് വീഴാത്തത് എന്ന ചോദ്യത്തിന് ഭൗതിക ശാസ്ത്രം ഒരു വിശദീകരണം നൽകുന്നു. രണ്ടും മനുഷ്യന്റെ കൗതുകത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ വെണ്ണ ഉരുളയെ കാണുമ്പോൾ ഭൂഗുരുത്വത്തെ കൊഞ്ഞനം കുത്തുന്ന ഒരു പാറയാണ് നാം കാണുന്നത് എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഭൂഗുരുത്വത്തെ വെല്ലുവിളിക്കുന്നില്ല. ഭൂഗുരുത്വത്തിന്റെ കൃത്യമായ നിയമങ്ങൾക്കുള്ളിൽ തന്നെ അസാധാരണമായ ഒരു സന്തുലിതാവസ്ഥ കൈവരിച്ചിരിക്കുകയാണ്. പ്രകൃതി ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടല്ല, നിയമങ്ങളെ അത്ര കൃത്യമായി പാലിച്ചുകൊണ്ടാണ്. മഹാബലിപുരത്തെ ഈ പാറ അതിന്റെ ജീവനുള്ള തെളിവാണ്. ചരിഞ്ഞ മണ്ണിന്മേൽ നൂറ്റാണ്ടുകളായി ഉറച്ചു നിൽക്കുന്ന ആ കൂറ്റൻ ശരീരം നമ്മോട് പറയുന്നത് ഒരുപക്ഷെ ഇതാണ്: വീഴാതെ നിൽക്കാൻ എല്ലായ്പ്പോഴും വലിയ ഒരു അടിത്തറ ആവശ്യമില്ല, ശരിയായ സന്തുലിതാവസ്ഥ മതി. അതുകൊണ്ടാണ് കൃഷ്ണന്റെ ഈ വെണ്ണയുരുള ഒരു പാറ മാത്രമല്ലാത്തത്, അത് ഒരു ഐതിഹ്യമാണ്, ഒരു ശിലാസ്മാരകമാണ്, ഒരു ഭൗതിക ശാസ്ത്ര പാഠമാണ്. അതിലുപരി മനുഷ്യന്റെ കണ്ണുകൾക്ക് അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സൂക്ഷ്മമായൊരു കണക്കിന്റെ സുന്ദരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം.
1: നിങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റൊരു നാഗരികതയ്ക്കൊരു കത്തെഴുതണമെന്ന് പറഞ്ഞാൽ അതിലെന്തെഴുതും? ഞങ്ങൾ ആരാണ്? എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങളുടെ രൂപം എങ്ങനെയാണ്? ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജീവിവർഗമാണ്. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ മറുപടി. ഈ ചോദ്യം വെറും ഭാവനയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. മനുഷ്യരാശി യഥാർത്ഥത്തിൽ അത്തരമൊരു സന്ദേശം ബഹിരാകാശത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത രീതികളിൽ. ഒന്ന് റേഡിയോ തരംഗങ്ങളിലൂടെ, മറ്റൊന്ന് സ്വർണ ഫലകത്തിൽ കൊത്തിവെച്ച്. SETI പദ്ധതിയിലൂടെ മനുഷ്യൻ വർഷങ്ങളായി പ്രപഞ്ചത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ശാസ്ത്രജ്ഞർ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ മാത്രം കേട്ടാൽ മതിയോ? നമ്മളും സംസാരിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് മനുഷ്യരാശിയുടെ ആദ്യത്തെ ബഹിരാകാശ സന്ദേശം രൂപം കൊണ്ടത്. 1974 നവംബർ 16 പ്യൂട്ടോറിക്കോയിലെ ഭീമാകാരമായ അരസിബോ റേഡിയോ ടെലിസ്കോപ്പിൽ നിന്ന് മനുഷ്യരാശി ഒരു റേഡിയോ സന്ദേശം ബഹിരാകാശത്തിലേക്ക് അയച്ചു. അതിന്റെ ലക്ഷ്യം M13 എന്ന ഗ്ലോബുലാർ നക്ഷത്ര കൂട്ടമായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 25,000 പ്രകാശവർഷം അകലെയാണത്. അതുകൊണ്ട് ആ സന്ദേശം അവിടെ എത്താൻ തന്നെ 25,000 വർഷമെടുക്കും. അവിടെ ആരെങ്കിലും അത് സ്വീകരിച്ച് ഉടൻ മറുപടി അയച്ചാലും ആ മറുപടി ഭൂമിയിലെത്താൻ വീണ്ടും 25,000 വർഷം വേണം. അങ്ങനെ ഒരു സംഭാഷണത്തിന് കുറഞ്ഞത് 50,000 വർഷം. പ്രപഞ്ചത്തിന്റെ അളവുകൾ മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. അത് മനുഷ്യഭാഷയിൽ എഴുതിയ കത്തായിരുന്നില്ല, ഗണിതവും ശാസ്ത്രവും അടിസ്ഥാനമാക്കിയ ഒരു ബൈനറി കോഡായിരുന്നു. ആകെ 1679 ബിറ്റുകൾ. 1679 എന്ന സംഖ്യ യാദൃശ്ചികമായി തിരഞ്ഞെടുത്തതല്ല. അത് 23×73 എന്ന രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണന ഫലമാണ്. ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ അതിലൊരു ചിത്രം രൂപപ്പെടും. ആ ചിത്രത്തിൽ മനുഷ്യരാശി സ്വയം പരിചയപ്പെടുത്തി. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, DNA അടിസ്ഥാന ഘടന, മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖ, മനുഷ്യന്റെ ശരാശരി ഉയരം, ഭൂമിയിലെ ജനസംഖ്യ, സൗരയൂഥത്തിന്റെ ചിത്രം, ഭൂമിയുടെ സ്ഥാനം, സന്ദേശം അയച്ച അരസിബോ ടെലിസ്കോപ്പിന്റെ രൂപരേഖ എന്നിവയായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് മനുഷ്യരാശിയുടെ ആദ്യത്തെ കോസ്മിക് വിസിറ്റിംഗ് കാർഡായിരുന്നു. ഒരു രസകരമായ കാര്യമുണ്ട്. അരസിബോ സന്ദേശം അയച്ചത് യഥാർത്ഥത്തിൽ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല. അത് പ്രധാനമായും അരസിബോ ടെലിസ്കോപ്പിന്റെ നവീകരണം ആഘോഷിക്കാൻ നടത്തിയ ഒരു ശാസ്ത്രീയ പ്രദർശനമായിരുന്നു. എന്നാൽ അതിന് വലിയൊരു പ്രതീകാത്മക മൂല്യമുണ്ടായിരുന്നു. മനുഷ്യരാശി ആദ്യമായി പ്രപഞ്ചത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം 1977 മനുഷ്യരാശി മറ്റൊരു അത്ഭുതകരമായ ദൌത്യം ആരംഭിച്ചു. Voyager 1, Voyager 2 എന്നീ പേടകങ്ങൾ. ഗ്രഹങ്ങളെ പഠിക്കാനായിരുന്നു അവയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ശാസ്ത്രജ്ഞനായ കാൾ സാഗൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ഈ പേടകങ്ങൾ ഒരിക്കലെങ്കിലും അന്യഗ്രഹ നാഗരികതയുടെ കയ്യിലെത്തിയാൽ, അങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം രൂപം കൊണ്ടത്. ഓരോ വോയേജറിലും സ്വർണം പൂശിയ ഒരു ചെമ്പ് ഫലകം ഘടിപ്പിച്ചു. ഇതാണ് വോയേജർ ഗോൾഡൻ റെക്കോർഡ്. ഇതൊരു സംഗീത ആൽബമല്ല, ഒരു ശാസ്ത്ര പുസ്തകവുമല്ല, ഇത് ഭൂമിയുടെ ആത്മകഥയാണ്. ഗോൾഡൻ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് 55 ഭാഷകളിലെ അഭിവാദ്യങ്ങൾ, കുഞ്ഞിന്റെ കരച്ചിൽ, മനുഷ്യന്റെ ചിരി, മഴയുടെ ശബ്ദം, കടലിന്റെ തിരമാലകൾ, കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ പാട്ട്, തിമിംഗലങ്ങളുടെ ആശയവിനിമയം, മൊസാഡ്, ബിധോവൻ, ബാച്ച് തുടങ്ങിയ സംഗീതജ്ഞരുടെ കൃതികൾ, ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രീയ സംഗീതത്തിന്റെ ഭാഗങ്ങൾ, ഭൂമിയിലെ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ, DNA വിവരങ്ങൾ, സൗരയൂഥത്തിന്റെ ഭൂപടം എന്നിവയായിരുന്നു. അത് വായിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിൽ കൊത്തിവെച്ചിരുന്നു. സത്യത്തിൽ ഒരു പക്ഷേ ആരും കണ്ടെത്തില്ല. Voyager 1 ഇപ്പോൾ നക്ഷത്രങ്ങൾക്കിടയിലെ ബഹിരാകാശത്തിലൂടെ മണിക്കൂറിൽ ഏകദേശം 60,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും അത് മറ്റൊരു നക്ഷത്രത്തിന്റെ സമീപത്തെത്തണമെന്നില്ല. എന്നിട്ടും മനുഷ്യന് ആ സന്ദേശം അയച്ചു. എന്തുകൊണ്ട്? കാരണം ചില സന്ദേശങ്ങൾ മറുപടി ലഭിക്കാനല്ല, നമ്മൾ ആരാണെന്ന് പറയാനാണ്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ കാൾ സാഗൻ പറഞ്ഞ ഒരു ആശയം ഇന്നും മനസ്സിനെ സ്പർശിക്കുന്നു. ഈ റെക്കോർഡ് ഒരിക്കലും ആരും കണ്ടെത്താതിരിക്കാം. പക്ഷേ മനുഷ്യരാശി പ്രപഞ്ചത്തിൽ സ്വന്തം സാന്നിധ്യം രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് തന്നെ വലിയ കാര്യമാണ്. അത് അന്യഗ്രഹ ജീവികൾക്കുള്ള സന്ദേശം മാത്രമല്ല, ഭാവിയിലെ മനുഷ്യർക്കുള്ള സന്ദേശം കൂടിയാണ്. നമ്മൾ ഇന്നും പ്രപഞ്ചത്തിൽ നിന്ന് ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ്. പക്ഷെ കാത്തിരിപ്പ് തുടങ്ങുന്നതിന് മുൻപ് മനുഷ്യരാശി ഒരു ചെറിയ മര്യാദ കാണിച്ചു. ആദ്യം സ്വയം പരിചയപ്പെടുത്തി. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഏതോ അന്യഗ്രഹത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പഴയ പേടകത്തെ കണ്ടെത്തിയേക്കാം. അതിനുള്ളിലെ സ്വർണ ഫലകം തുറന്ന് ഭൂമി എന്ന ചെറിയ ഗ്രഹത്തിലെ ഒരു കുഞ്ഞിന്റെ കരച്ചിലും ഒരു അമ്മയുടെ അഭിവാദ്യവും മനുഷ്യന്റെ സംഗീതവും ആദ്യമായി കേട്ടേക്കാം. ആ ദിവസം ഒരിക്കലും വന്നില്ലെങ്കിലും ഈ സന്ദേശങ്ങൾ ഒരു സത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രപഞ്ചത്തിന്റെ അനന്തമായ നിശബ്ദതയിൽ മനുഷ്യൻ ഒരിക്കൽ തന്റെ ശബ്ദമുയർത്തിയിരുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: മറവി. മറവിതൻ മാറാപ്പെടുക്കുവാൻ മാത്രം മറവി പറ്റില്ല ഒരാൾക്കും. എല്ലാവർക്കും ഉണ്ട് മറവി. ചിലർ ചിലതൊക്കെ മറക്കാൻ ശ്രമിക്കും. മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകും. ആകെ കൂടി മറവിയും മറവിയില്ലായ്മയും ഒക്കെ പരസ്പരം കൂടിക്കുഴയുന്ന ഒരു മിശ്രിതമത്രേ ഒരുവന്റെ മൊത്തത്തിലുള്ള ജീവിതാനുഭവം. മറവി പല വിധത്തിലുണ്ട്. നല്ല മറവിയും ചീത്ത മറവിയുമുണ്ട്. സ്വയം മറക്കലും ബാഹ്യം മറക്കലുമുണ്ട്. നാട് മറന്നാലും മൂട് മറക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. തല മറന്ന് എണ്ണ തേക്കരുത് എന്നൊരു ഉപദേശവുമുണ്ട്. ഇങ്ങനെ മറവിയെക്കുറിച്ചുണ്ട് മറക്കാനാവാത്ത പലതും. അമിതമായ കോപം വരുത്തിവെക്കുന്ന വിനയേക്കാൾ കൂടുതൽ ദോഷകരമാണ് മറവി. അഹങ്കാരം കൊണ്ട് ചിലത് മറക്കും, അത്യാഹ്ലാദം കൊണ്ടും ചിലത് മറക്കും. അങ്ങനെ ചിലത് ചിലതായി പലതും മറക്കും. ഒടുവിൽ ജീവിതത്തിൽ വിജയിക്കാനും മറക്കും. മറവിക്കാരന്റെ ഐശ്വര്യം ക്രമേണ ഇല്ലാതാകും. എത്രമാത്രം അറിവുള്ളവനാണെങ്കിലും നിത്യദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുവനാണ് അവനെങ്കിൽ അന്നന്നത്തെ അന്നം തേടിയുള്ള അലച്ചിലും അതുമൂലം സമൂഹത്തിനുണ്ടാവുന്ന അവഗണനയും കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന മനസ്താപം കൊണ്ട് അവന്റെ നാടിന് പ്രകാശം കുറയുന്നു, അവന്റെ അറിവിന് പ്രകാശം കുറയുന്നു. നിത്യവൃത്തിക്കു വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ ഉള്ള അറിവും മറന്നുപോകുന്നു. അതുപോലെ തന്നെയാണ് പ്രശസ്തിയുടെ കാര്യവും. ആലസ്യവും ഉദാസീനതയും ഒക്കെ കൊണ്ടുള്ള മറവി പ്രശസ്തിയെ കെടുക്കും. വിളക്കിലെ തിരിനീട്ടാൻ മറക്കരുത്. പ്രശസ്തിയുടെ പ്രകാശം നിലനിർത്താൻ കർത്തവ്യങ്ങൾ യഥാസമയം ചെയ്യാനും മറക്കരുത്. ഉത്സാഹമുള്ളവനെ തേടി മാത്രമേ ഐശ്വര്യം വരൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഒക്ടോബർ 9 സഞ്ചരിക്കുന്നു. 1941 ഒക്ടോബർ 9 മൻഹട്ടൻ പ്രോജക്റ്റ് എന്ന പേരിലുള്ള അമേരിക്കയുടെ ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. 1962 ഒക്ടോബർ 9 കിഴക്കേ ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഉഗാണ്ട സ്വതന്ത്രയായിരിക്കുന്നു. 1967 ഒക്ടോബർ 9 20 നൂറ്റാണ്ടിലെ ലോക വിപ്ലവത്തിന്റെ നിത്യ യൗവനമുഖമായിരുന്ന ചെഗുവേരയുടെ കർമ്മനിരതമായ ജീവിതത്തിന് സാമ്രാജ്യത്വ കിങ്കരന്മാർ അന്ത്യം കുറിച്ചിരിക്കുന്നു. CIA നിയന്ത്രണത്തിലുള്ള ബൊളീവിയൻ പട്ടാളക്കാർ ബൊളീവിയയിലെ ഒരു വിദൂര ആൻഡിയൻ വനപ്രദേശ ഗ്രാമത്തിൽ വെച്ച് വളഞ്ഞുപിടിച്ച ഗറില യുദ്ധ തന്ത്രനായകനായ ചെയെ 2 ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വെടിവെച്ചു കൊല്ലുകയായിരുന്നു. സ്വാതന്ത്ര്യപ്രേമിയായ ഏതൊരു മനുഷ്യന്റെയും പ്രചോദനമെന്ന് നെൽസൺ മണ്ടേല ചെയെ വിശേഷിപ്പിച്ചു. ഒരു ബുദ്ധിജീവി മാത്രമല്ല, നമ്മുടെ യുഗത്തിലെ ഏറ്റവും പരിപൂർണനായ മനുഷ്യൻ എന്നായിരുന്നു ഴാങ് പോൾ സാർത്ര രേഖപ്പെടുത്തിയത്. 1960 മാർച്ച് 5 പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആൽബർട്ടോ കോർഡോ എടുത്ത 31-കാരനായ ആ യുവ വിപ്ലവകാരിയുടെ അനശ്വര ചിത്രം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ വിപ്ലവ വിഗ്രഹമായി ഈ നൂറ്റാണ്ടിനെയും പ്രചോദിപ്പിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: സാന്ത്യരാഗങ്ങൾ സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യയെന്ന പദവും എത്രമേൽ സമോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ വിനയ് നായക് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറി മുറിച്ച് പറന്നു പോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിലൂടെ ഇനി കേൾക്കാം സൂര്യഗായത്രി ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ. ഭക്തിയുടെ നിമിഷങ്ങളായി അങ്ങനെയാവാം അവ മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗങ്ങളിൽ ഇനി നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനമാണ്

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിറ്റ് വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം സാന്ധ്യരാഗത്തിലൂടെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ ടിവിക്ക് ലീഡ് ചെയ്യുന്നു. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48th വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നൈപുണ്യശേഷിയുടെ പതാകവാഹകരായി മാറാൻ അദ്ദേഹം യുവപ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു. മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് യുവജനങ്ങൾ, പരിശീലന സ്ഥാപനങ്ങൾ, സർക്കാരുകൾ എന്നിവയുടെ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത പദ്ധതിയായ ജനസ്പർശം ഈ മാസം 15 ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. December 31 വരെ നീളുന്ന പദ്ധതിയിലൂടെ ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 2 ബില്ലുകൾ കൂടി ഇത്തവണത്തെ സമ്മേളനത്തിൽ പരിഗണിക്കാനാണ് സാധ്യതയെന്ന് സ്പീക്കർ സൂചിപ്പിച്ചു. അവതരിപ്പിക്കുന്ന മറ്റ് ബില്ലുകൾ സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളും. കേരള പ്രവി ദിനത്തിൽ മുൻ നിയമസഭാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവം പുതിയ മുഖത്തോടുകൂടി തുടരും എന്നും സ്പീക്കർ അറിയിച്ചു. സാംസ്കാരികോത്സവം എന്ന പേരിലായിരിക്കും ഇത് നടത്തുക. ചെലവ് ചുരുക്കി ഗുണം മെച്ചപ്പെടുത്തി നടത്തുക എന്നതായിരിക്കും ഇവിടെ പിന്തുടരുന്ന രീതി എന്നും സ്പീക്കർ പറഞ്ഞു. കേരള നിയമസഭ എന്ന പേര് അതേപടി തുടരുന്നതാണ് ഉചിതം എന്നും ഏതെല്ലാം ബില്ലുകൾ അവതരിപ്പിക്കണം എന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
0: കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് മേയർക്ക് കത്ത് പോസ്റ്റ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അധിക ചാർജില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ രജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബിജെപി വിജയം നേടി. തമിഴ്നാട്ടിലെ ധാരാപുരം മണ്ഡലത്തിൽ ടിവികെ വിജയിച്ചു. മധുരാന്തകം മണ്ഡലത്തിലും ടിവികെ ലീഡ് ചെയ്യുകയാണ്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസമിലെ നാഗോൺ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയാണ് മുന്നിലെത്തിയത്. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ നവനീതം നവി പിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. തമിഴ് വംശജരായ മാതാപിതാക്കളുടെ മകളായി 1941 ഡർബനിൽ ജനിച്ച അവർ വർണ്ണവിവേചനത്തിനെതിരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പ് നൽകി. ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. വിധിന്യായം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പരിക്ക മാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കോട്ടയം താഴത്തങ്ങാടിയിൽ പൈതൃക ടൂറിസത്തിനുണർവായി ഷിക്കാര ബോട്ട് സർവീസുകൾ. മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെ ഇനി സഞ്ചാരികൾക്ക് ഷിക്കാര ബോട്ട് യാത്ര ആസ്വദിക്കാം. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന താഴ്ത്തങ്ങാടിയിൽ ഇനി ടൂറിസത്തിന്റെ പുതിയ തരംഗം. കുളപ്പുരക്കടവ് കേന്ദ്രീകരിച്ചാണ് പുതിയ ഷിക്കാര സ്പീഡ് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. താഴ്ത്തങ്ങാടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കുടുംബസമേതം ഉൾനാടൻ ജലഗതാഗത യാത്രകൾ നടത്താം. താഴ്ത്തങ്ങാടി പൈതൃക ടൂറിസം എന്ന വലിയ സ്വപ്നങ്ങളിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഈ ബോട്ട് സർവീസുകൾ. ഇവിടുത്തെ പൈതൃക സംസ്കാരം ലോകത്തിനു മുന്നിലെത്തിക്കാനും പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ പുതിയ പദ്ധതി സഹായിക്കും.
0: അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങുൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും മറ്റും ഒടിഞ്ഞു വീണ് വൈദ്യുതി മുടങ്ങി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി TVK. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ആരോ വരച്ചിട്ട് ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം കേസ് ചിത്ര ആലപിച്ച ഗാനം.
1: ഗജ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. കേരളത്തിൽ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഇന്ത്യയിൽ ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കവേ സ്റ്റാർലിങ്ക്, ജിയോ, വൺ വെബ് എന്നീ 3 കമ്പനികൾക്ക് സാറ്റ്കോം ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റ് നിബന്ധനകളും പൂർണ്ണമായി പാലിച്ച ശേഷമേ സേവനം തുടങ്ങാൻ അനുവദിക്കൂവെന്ന് വാർത്താവിനിമയ മന്ത്രാലയവും അറിയിച്ചു. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. പഴയ ദൃശ്യങ്ങൾ നിലവിലേതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തടയുക, നിർമ്മിത ബുദ്ധി വഴി മാറ്റം വരുത്തിയ ഉള്ളടക്കങ്ങൾക്ക് വ്യക്തമായ ലേബൽ നൽകുക, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന വിവരങ്ങൾ നീക്കം ചെയ്യുക എന്നിവ ഉറപ്പാക്കണം. ഐ ടി ചട്ടങ്ങൾ പ്രകാരം സർക്കാർ ഏജൻസികളുടെ പരാതികൾക്ക് മുൻഗണന നൽകാനും പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പ്ലാറ്റ്ഫോമുകളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി തുംബൈയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് രോഹിണി റോക്കറ്റ് വിക്ഷേപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് തുമ്പയിൽ നടത്തിയ രോഹിണി സൌണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം കാണാൻ 2000-ലേറെ പേരാണ് എത്തിയത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും റോക്കറ്റ് വിക്ഷേപണം കാണാൻ തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. RH-200 എന്ന റോക്കറ്റാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. റോക്കറ്റ് വിപ്ലവം എന്നതാണ് ഇത്തവണത്തെ ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം.
0: സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും മനുഷ്യാവകാശങ്ങളും സമത്വവും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1941 ഡർബനിൽ ജനിച്ച നവനീതം പിള്ളയുടെ മാതാപിതാക്കൾ തമിഴ് വംശജരായിരുന്നു. സംസ്ഥാനത്ത് 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ ഒക്ടോബർ 15 മുതൽ ഡിസംബർ 31 വരെ ഫയൽ അദാലത്ത് നടത്തും. വയോജനക്ഷേമ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബില്ല്, മദ്രാസ് ഹിന്ദു റിലീജൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബില്ല് എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നാളെ ജന്തർ മന്ദറിൽ CJP നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻധാരണകൾ ലംഘിച്ചതും അപേക്ഷ നൽകാൻ 10 ദിവസത്തെ സമയപരിധി പാലിക്കാത്തതുമാണ് കാരണമെന്ന് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷയും ഗതാഗത നിയന്ത്രണവും മുൻനിർത്തി മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നിയമനടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാത്രി 9 മണി മുതൽ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ജൻപത്, പട്ടേൽ ചൌക്ക്, ന്യൂഡൽഹി, സേവാതീർത്ത്, മണ്ഡി ഹൌസ് തുടങ്ങിയ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും അതിജീവനവും ഉറപ്പാക്കുന്നതിനും തുല്യാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം സ്കൂൾ പ്രവേശനം, സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം, സമഗ്ര വികസനം എന്നിവയും ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ആശുപത്രികളിലെ പ്രസവ നിരക്കും 61% നിന്ന് 98% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 79 റൺ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ വാഹൻ, സാരഥി, ഇഡാർ, ഇൻഷുറൻസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡാറ്റാബേസുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. അപകട വിവരങ്ങൾ ഉടൻ തന്നെ ഇഡാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും ഹിറ്റ് ആൻഡ് റൺ കേസുകളിലും PM രാഹത് പദ്ധതിയിലും ഇൻഷുറൻസ് കമ്പനികൾക്ക് വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയുടെ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിയും യുണിസെഫും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അവകാശങ്ങൾ, നിയമലംഘനങ്ങൾ നടത്തുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ വിവരശേഖരണം, പുനരധിവാസം, നിയമ സംവിധാനങ്ങളിലെ ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. സൌദിയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 3 സൌദി പൌരന്മാർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു വിമാനത്തിന് കേടുപാട് പറ്റി. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ വീടുകളിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. കേരളത്തിൽ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷണം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി, ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

ചിത്രം സ്വപ്നക്കൂട്, സംഗീതം മോഹൻ സിതാര, രചന കൈതപ്രം, ആലാപനം വിധു പ്രതാപ്.

സ്പീഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

എസ് രമേശൻ നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ചിത്രം സദാനന്ദന്റെ സമയം. സംഗീതം മോഹൻ സിത്താര. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ബയോസ്കോപ്പിലിനി ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

0: ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ.
1: അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്?
2: ഇത് കൊള്ളാം.
3: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ചിത്രം ക്രോണിക് ബാച്ചിലർ. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം. ആലാപനം കെ ജെ യേശുദാസും ഗംഗയും.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിതാര, രചന കൈതപ്രം.

വിദ്യാസാഗർ സംഗീതം നൽകി, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം പട്ടാളം.

കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന കാവാലം നാരായണ പണിക്കർ.

0: ഹരിചന്ദന മലരിലെ മകുവായി, ഹരമിളകും മൃഗമദലയമായി.
1: ചിത്രം മനസ്സിനക്കരെ. സംഗീതം ഇളയരാജ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 13-14 ദിവസങ്ങളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9400-4837-54 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 23-24 തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിന് താൽപര്യമുള്ളവർ ഒക്ടോബർ 14 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ 0495-241-4579 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും സാമൂഹിക സുരക്ഷാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന 6 മാസത്തെ സൌജന്യ ഹോർട്ടികൾച്ചർ തെറാപ്പി പരിശീലന കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 29. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിന സ്റ്റൈപ്പൻഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7309-43-7306-4656-54 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. വെള്ളായണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യയിനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. റബ്ബറിലെ ഇലരോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ക്രൌൺ ബഡ്ഡിംഗ് രീതിയെക്കുറിച്ച് അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ എഡിൻ പ്രേം മറുപടി നൽകും. ഇന്ന് ഒക്ടോബർ 9 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 27-28-29 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ലാബ് അസിസ്റ്റന്റ്, പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് എന്നിവർക്കായി പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിന് താൽപര്യമുള്ളവർ ഒക്ടോബർ 23 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ 0495-241-4579 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിന് എത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് കവി ഒളപ്പമണ്ണയെ കുറിച്ച് കേൾക്കാം. ഒത്തപൊക്കത്തിൽ നീണ്ടു നിവർന്ന കൊമ്പൻ പോലെ, ഒറ്റ നോട്ടത്തിൽ താതകവിതൻ തേജോരൂപം. മഹാകവി ഒളപ്പമണ്ണയുടെ സുഫലമായ കാവ്യ ജീവിതത്തെക്കുറിച്ച് വിജയലക്ഷ്മി കുറിച്ച വരികളാണിവ. കവിത എന്നത് ഭാഷയിൽ പണിതുയർത്തുന്ന കൃത്രിമ ഗാംഭീര്യത്തിന്റെ എടുപ്പുകളല്ലെന്നും മറ്റൊരു തരത്തിലും സാധ്യമാകാത്ത അനുഭവാവിഷ്കാരമാണെന്നും മനസ്സിലാക്കി തന്ന കവി. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. നിഴലാനെ എഴുതിയ ആൾ, ഒരു കുടുംബഗാഥ എഴുതിയ ആൾ, സുഫല എഴുതിയ ആൾ, അതേക്കാളൊക്കെ വൈലോപ്പിള്ളിയുടെ നിഴൽ പറ്റി മലയാണ്മ നിന്നു എന്ന് സാഭിമാനം പറഞ്ഞ കവി. അധികാരത്തിന്റെ നിഴൽ പറ്റിയല്ല മലയാണ്മ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ ആൾ. നടന്നിട്ടും നടന്നിട്ടും നിന്നുപോകുന്ന ജീവിതത്തെക്കുറിച്ച്, അതിന്റെ ക്ഷണപ്രഭയെക്കുറിച്ച് എഴുതിയ കവി. ജീവിതത്തിന്റെ ചൂടും ചൂരുമുള്ള അക്ഷരങ്ങളെ കവിതകളായി പ്രകാശിപ്പിച്ച ഒളപ്പമണ്ണ. ഒളപ്പമണ്ണ എന്ന വിശറിപ്പച്ച.

അതിവൈകാരികതയുടെ പതലീലകളില്ലാതെയാണ് ഒളപ്പമണ്ണ എഴുതിയത്. വാക്കിന്റെ സാധ്യതകളും പരിമിതികളും ഒളപ്പമണ്ണയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ചിന്തയിലിട്ട വാക്കുകൾ തേടി അദ്ദേഹം പോയില്ല. നിത്യജീവിതത്തിൽ എടുത്തുപയോഗിക്കുന്ന സാധാരണ വാക്കുകൾ അതേ തനിമയിൽ കവിതയിൽ അണിനിരന്നു. അവിടെ ദാഹത്താൽ പച്ചവെള്ളവും മധുരിച്ചു. ജീവിതത്തിന്റെ ചൂടും ചൂരുമുള്ള അതീവ നേർമയാർന്ന വാക്കുകൾ കൊണ്ട് തീക്ഷ്ണാനുഭവങ്ങളെ ഒളപ്പമണ്ണ കോരിയെടുത്തു. ചട്ടി ചുട്ടുപഴുക്കുമ്പോൾ മലർവിത്തെന്ന പോലവേ തെറിച്ചു ചില നാളുകൾ എന്നെഴുതിയ കവിയാണ് ഒളപ്പമണ്ണ. അതിപ്രതാപമാർന്ന സമ്പന്നമായ ഒളപ്പമണ്ണമനയിൽ ജനിച്ച സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് കാലത്തിനും മാറ്റത്തിനും പിന്തിരിഞ്ഞു നിന്നില്ല. അനാചാരങ്ങളെ സ്വന്തം പ്രവൃത്തി കൊണ്ട് എന്നേക്കുമായി തിരുത്തിയും മാറ്റങ്ങളെ ജീവിതത്തിലും കവിതയിലും സഹർഷം പുൽകിയും ഒളപ്പമണ്ണ ജീവിച്ചു. ഒളപ്പമണ്ണ മനയുടെ പ്രൗഢിയും സമ്പത്തും മനസ്സിൽ വെച്ച് ഒരിക്കൽ ചങ്ങമ്പുഴ ഒളപ്പമണ്ണയ്ക്ക് നേരെ ഒരു ചോദ്യശരമെറിഞ്ഞു. പുരത്തറ മാഹാത്മ്യത്തിന്റെ പേരിൽ കവിയാകാൻ പുറപ്പെട്ടതാണോ? പാരമ്പര്യത്തോട് വിധേയത്വം വെച്ച് പുലർത്താത്ത ഒളപ്പമണ്ണയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: പുരത്തറ ഇനി എന്നിലൂടെയാവും അറിയപ്പെടുന്നത്. ഈ ചങ്കൂറ്റം ഒളപ്പമണ്ണയ്ക്ക് എന്നുമുണ്ടായിരുന്നു.

ആളുകൾ റബ്ബർ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത് 500 ഏക്കറിൽ റബ്ബർ കൃഷി ചെയ്ത ആളാണ് വളപ്പമണ്ണ. അന്നും ഇന്നും ആരും കാവ്യാത്മകമായി പരിഗണിക്കാത്ത റബ്ബർ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് വളപ്പമണ്ണ കവിത എഴുതുകയും ചെയ്തു എന്നതാണ്. വിഷറിപ്പച്ചയാൽ എന്നെ തണുപ്പിക്കുന്ന റബ്ബറെ, ജീവിതത്തണലല്ലിനി അറിവൂ നിന്മനം, ക്ഷീരമധുരോദാര സാഗരം നിന്നല കയ്യിലല്ലി ഞാൻ എന്നാണ് കവിത. ഒരു കർഷകന്റെ കരുതലോടെ കാവ്യത്തിലും ഒരു കവിയുടെ മനസ്സോടെ കൃഷിയടക്കമുള്ള ഇതര ജീവിത വ്യാപാരങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. പച്ച വിഷറിയാൽ എന്നെ തണുപ്പിക്കുന്ന റബ്ബറെ എന്നായിരുന്നു വളപ്പമണ്ണ ആദ്യം എഴുതിയിരുന്നത്. ഒരു സാഹിത്യ സമ്മേളനത്തിൽ കവിത വായിച്ചപ്പോൾ വൈലോപ്പള്ളിയാണ് പച്ച വിഷറിക്ക് പകരം വിഷറിപ്പച്ചയായാൽ കൂടുതൽ നന്നാകുമെന്ന് പറഞ്ഞത്. തൊഴുകൈകളോടെ വളപ്പമണ്ണ ആ നിർദ്ദേശം വേദിയിൽ വെച്ചു തന്നെ സ്വീകരിക്കുകയും ചെയ്തു. വെട്ടലുകൾക്കും തിരുത്തലുകൾക്കും ജീവിതത്തിൽ എന്ന പോലെ കവിതയിലും സാങ്കത്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനായിരുന്നു വളപ്പമണ്ണ.

വാക്കുകളിൽ സാഹിതീയമായത് എന്തുണ്ടെന്ന് നോക്കിയ കവിയായിരുന്നില്ല ഒളപ്പമണ്ണ. പകരം വാക്കിൽ ജീവിതത്തിന്റെ തുടിപ്പുണ്ടോ എന്ന് അദ്ദേഹം ചുഴിഞ്ഞു നോക്കി. അതുകൊണ്ടാവണം പല സാഹിത്യരചനകളും നീണ്ടു നീണ്ടുപോയി. പദശബളിമയിൽ അഭിരമിക്കാതെ അനുഭവങ്ങളോട് സത്യസന്ധത പുലർത്തുന്ന വാക്കുകൾക്കായുള്ള കാത്തിരിപ്പായിരുന്നു അതിന് കാരണം. വാക്കുകളെ ഒളപ്പമണ്ണ കെട്ടുകാഴ്ചകളാക്കിയില്ല. സാധാരണ വാചകങ്ങളെപ്പോലും കവിതയാക്കുന്ന മാന്ത്രികത ഒളപ്പമണ്ണയ്ക്ക് വശമായിരുന്നു. ദൂരദൂരം പറന്നിട്ടും കൊമ്പത്താത്ത കാക്കകൾ കൂരിരുട്ടത്തു വീഴവേ എന്നെഴുതാനും അത്തരത്തിലുള്ള അനേകം മുഹൂർത്തങ്ങൾ കവിതയിൽ കൊണ്ടുവരാനും ഒളപ്പമണ്ണയ്ക്ക് സാധിച്ചു. മലയാള കവിത ബിംബസമൃദ്ധിയിലും അതിവൈകാരികതയിലും ആണ്ടുപോയൊരു കാലത്താണ് ഒളപ്പമണ്ണ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാവ്യവഴി തുടങ്ങിവെച്ചത്. ഇനി മുറുക്കാനിടമില്ലെന്നുറപ്പാകും വരെ അദ്ദേഹം കാവ്യത്തെ മുറുക്കി. കവിതയിൽ പ്രത്യേക ചുമതലകളില്ലാത്ത വാക്കുകളെ വെട്ടി. ഒളപ്പമണ്ണയുടെ മിതവ്യയശീലത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നങ്ങേമക്കുട്ടി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: വളരെ യാദൃശ്ചികമായിട്ടാണ് നങ്ങേമ്മക്കുട്ടി കയ്യിൽ കിട്ടുന്നത്. ഗോവിന്ദനാശാനായിരുന്നു ലൈബ്രറിയൻ. കഷ്ടിച്ച് 7 മണിവരെയാണ് ലൈബ്രറിയുടെ സമയം. കോളേജ് വിട്ട് വീടെത്തുമ്പോൾ 6 മണി കഴിയും. 6:30 ആകും ഓടിപ്പടച്ച് ലൈബ്രറിയിലെത്തുമ്പോൾ. അപ്പോഴേക്കും ലൈബ്രറി അടയ്ക്കാനുള്ള നേരമാവും. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കയ്യിൽ കിട്ടിയതാണ് നങ്ങേമ്മക്കുട്ടി. അന്നങ്ങനെ ഒളപ്പമണ്ണയെ വായിച്ചിട്ടുമില്ല. അന്നത്തെ ആധുനിക കവിത അപരിചിതമായിരുന്നു താനും. എന്നാൽ ആദ്യ വായനയിൽ തന്നെ നങ്ങേമ്മക്കുട്ടി അത്ഭുതപ്പെടുത്തി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നങ്ങേമ്മക്കുട്ടി പോകുന്നു ഗർഭിണി അറ്റം കാണാത്ത പാതയിൽ. ഒരു 14 വയസ്സുകാരിയുടെ ദുരന്തം. അങ്ങനെയൊന്ന് വേറെ ഒരു കവിതയിലും വായിച്ചിരുന്നുമില്ല. നേരെ ചൊവ്വെ ദാവോന്മീലനം ചെയ്തിരിക്കുന്ന കവിത 3 അടരുകളുള്ള ഗായത്രത്തിലാണ് നങ്ങേമ്മക്കുട്ടി എഴുതിയിരിക്കുന്നത്. മലയാളം അതുവരെ പരിചയിക്കാത്ത ഒരു കാവ്യലോകമാണ് നങ്ങേമ്മക്കുട്ടിയിലൂടെ തുറന്നുവന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിത ദുരന്തത്തെ അതിവൈകാരികതയുടെ ആർത്തലക്കലുകൾ ഒട്ടുമില്ലാതെ അങ്ങേയറ്റം കൈയടക്കത്തോടെയാണ് ഒളപ്പമണ്ണ നങ്ങേമ്മക്കുട്ടിയിൽ അവതരിപ്പിച്ചത്. നേരമല്ലാത്ത നേരത്തായി നങ്ങേമ്മക്കുട്ടിതൻ കുളി ആരും തേടിയില്ല കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നങ്ങേമ്മക്കുട്ടി ആരംഭിക്കുന്നത്. ചോദ്യത്തിനുത്തരം മാത്രം പറഞ്ഞൊഴിയുമോ മനക്കൂട്ടുകൂടാതെ ആയവൾ. ദുരന്ത ദുഃഖത്തിന്റെ മാറാപ്പിലേക്ക് ആണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒടുവിൽ പടിയടച്ചു. പിണ്ടം വയ്ക്കപ്പെട്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോകേണ്ടി വന്നവൾ. അതിന് സാക്ഷികളായി നിൽക്കേണ്ടി വന്ന അച്ഛനും അമ്മയും. വായിക്കുമ്പോൾ ഹൃദയം തേങ്ങിപ്പോകുന്ന അവസ്ഥ. കുളത്തിൽ തർപ്പണം ചെയ്യും അച്ഛൻ തൻ കൈക്കുടന്നയിൽ. ആ കരിങ്കടലല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നങ്ങേമ്മക്കുട്ടി അവസാനിക്കുന്നത്. ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താതെ ആ ഖണ്ഡകാവ്യം ഇന്നും വായിക്കുവാൻ വയ്യ. ഒലിച്ചുപോകുന്ന ഞാൻ എന്ന കവിതാസമാഹാരത്തിലെ ആദ്യ കവിതയുടെ പേരും അതുതന്നെയാണ്. നീർനായ കണ്ണുമിഴിച്ചുതൻ കൺകളിൽ നീർക്കാക്കയിൽ ഞാൻ ചിറകുവിടർത്തിനെ. സാരല്യവും ഓജസ്സുമുള്ള കവിത. സ്ഥാവരമാകിലും ഈ ചുറ്റുപാടിൽ ഞാൻ ജീവിതത്തിൻ മുഴുപ്പച്ച കണ്ടേൻ. പച്ചയിൽ കോരിക്കുടിക്കും നറുംപാലിൽ ഉച്ചല ചേതനാഭംഗി കണ്ടു ഞാൻ. ഒളപ്പമണ്ണയുടെ കവിതകൾക്ക് മാത്രമുള്ള ഭംഗിയാണത്. ഒറ്റ വാക്കുപോലും ഏച്ചുകെട്ടുകയാണെന്ന് തോന്നില്ല. നിന്ന നിൽപ്പിൽ സ്വയം പൊങ്ങുന്ന വൃക്ഷം, അതായിരുന്നു ഒളപ്പമണ്ണ. വൈലോപ്പിള്ളിയുടെ നിഴൽ പറ്റി മലയാൺമ നിന്നുവെന്ന് ഒളപ്പമണ്ണ പറയുന്നതൊരു കവിതയിലാണ്. വൈലോപ്പിള്ളി മരിച്ചപ്പോൾ എഴുതിയ കവിതയിൽ. ശങ്കരക്കുറുപ്പിനു ഷഷ്ടിപൂർത്തിയിൽ ചാർത്താൻ തങ്കത്തിൽ പണിയിച്ച രത്നഹാരവുമായി ഞങ്ങളെത്തുന്നു. വൈലോപ്പിള്ളിയാണല്ലോ മുന്നിൽ. അങ്ങ് തൻ നിഴൽപ്പറ്റി നിന്നുപോൽ മലയാൺമ. അങ്ങേയറ്റം ശരിയായൊരു പ്രസ്താവനയായിരുന്നു അത്. മലയാൺമ അന്ന് വൈലോപ്പിള്ളിയുടെ നിഴൽപ്പറ്റി തന്നെയാണ് നിന്നത്.

ഒരു സങ്കടത്തിലും ജീവിതം നീട്ടിവെക്കരുതെന്ന പ്രമാണമായിരുന്നു കവിക്കുണ്ടായിരുന്നത്. ജീവിതം ജീവിതമാണെന്നും അതൊരു സങ്കടത്താലും അണഞ്ഞു പോകരുതെന്നും കവി സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. 1988 നിഴലാന എന്ന കവിതാ സമാഹാരത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. വറ്റിക്കും കുളത്തിലെ വെള്ളം പോയി, പകലിന്റെ വെട്ടവും ആകാശത്ത് കുറുകുമ്പോൾ മടങ്ങിപ്പോന്നേൻ ഇപ്പോൾ അർദ്ധനിദ്രയിലായ മനസ്സിൽ, നിഴൽ പോലെ വഹിച്ചേൻ ഗിരികൂടം എന്ന വരികളുള്ള ആ കവിതാ സമാഹാരത്തിന് നിഴലാന എന്നല്ലാതെ മറ്റൊരു പേര് സങ്കല്പിക്കാൻ വയ്യ. ആ വർഷത്തെ കേന്ദ്ര സാഹിത്യ അവാർഡും നിഴലാനയ്ക്ക് തന്നെ ലഭിച്ചു. താത്വികമായ കൽപ്പനകളെ ഋജുവായി സാരള്യതയോടെ അവതരിപ്പിച്ച കവിയായിരുന്നു ഒളപ്പമണ്ണ. ശരിക്കും പറഞ്ഞാൽ മലയാള കവിതയിൽ ആധുനികതയുടെ അനുരണനങ്ങൾ ആദ്യം സ്പർശിതമാക്കിയത് ഒളപ്പമണ്ണയാണെന്ന് കാണാം. ഹ്രസ്വമായ വരികൾ ഗദ്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലെന്നോ ആണെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥ. പദ്യമായി വായിക്കാനും പറ്റൂ. അങ്ങനെയൊരു എഴുത്ത് ആദ്യത്തെ അനുഭവമായിരുന്നു. സ്വജീവിതത്തിൽ നിന്ന് ചുരന്നു വന്ന കവിതകളായിരുന്നു അവ. ആ ജീവിതമാകട്ടെ പലതായിരുന്നു. ഒളപ്പമണ്ണയുടെ ഭാഷയിൽ പറഞ്ഞാൽ പലരായ ഞാൻ, കൃഷിക്കാരൻ, മകൻ, അച്ഛൻ, സ്നേഹിതൻ, കവി, അങ്ങനെ എല്ലാം കൂടിയതായിരുന്നു ആ വ്യക്തി ജീവിതം. വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സമുദായ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച കാലത്ത് ആ വിപ്ലവാശയങ്ങൾ ഉൾക്കൊണ്ട് അനാചാരങ്ങൾക്കും മാമൂലുകൾക്കുമെതിരെയാണ് ഒളപ്പമണ്ണ തൂലിക ചലിപ്പിച്ചത്. ഒറ്റപ്പാലത്ത് KCSP ലോഡ്ജിൽ താമസിച്ചിരുന്ന കാലത്തെ അനുഭവം ഒളപ്പമണ്ണ പറയുന്നത് ഇങ്ങനെയാണ്. EMS ഒളിവിൽ പോയ സമയം, അന്ന് വൈദ്യുതിയൊന്നും ഒറ്റപ്പാലത്ത് എത്തിയിട്ടില്ല. അർദ്ധരാത്രിയിൽ കതകിൽ ആരോ മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ കുറെ പോലീസുകാർ. മുറിയെല്ലാം അരിച്ചു പെറുക്കി. EMSനെ തിരഞ്ഞു വന്നതാണ്. ഇൻസ്പെക്ടർ മേശവലിപ്പ് തുറന്നു. കവിത എഴുതുന്ന ബുക്ക് തുറന്നു നോക്കി. KPR ഗോപാലനെ പറ്റിയും ഗാന്ധിജിയെ പറ്റിയുമുള്ള കവിതകൾ. താനെന്തിനാ ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ഒളപ്പമണ്ണയെ ഉപദേശിച്ചു. അല്ലെങ്കിലും കവിത എഴുത്ത് നന്നല്ല, ഞാൻ ഈ പുസ്തകം കൊണ്ടുപോകുന്നു, വായിച്ചു നോക്കട്ടെ, എന്നിട്ട് വീണ്ടും കാണാം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഒളപ്പമണ്ണയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സംഭവമുണ്ട്. എഴക്കാട്ടിരിയിൽ പ്രേംജി വന്ന് താമസമാക്കുമ്പോഴാണ് ഒളപ്പമണ്ണ കവിത എഴുതുന്നതിനുള്ള പരിശീലനം നേടുന്നത്.

കുടുംബം എന്നത് ഒളപ്പമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭൂതി സ്രോതസ്സായിരുന്നു. എത്രമേൽ സുരഭിലം, എത്രമേൽ ആർദ്രം തോഴി, മർത്യമാനസം, നിത്യസുന്ദരം, സ്നേഹോജ്വലം. അടക്കിപ്പിടിക്കാതെ ചിരിക്കാം, ഹൃന്നോവുകൾ അടക്കിപ്പിടിക്കാതെ കരയാം നമ്മൾക്കൊപ്പം എന്നത് ഒരു വിവാഹമന്ത്രമായി ഒളപ്പമണ്ണ കുറിച്ചിടുന്നു. ജീവിതത്തിലുടനീളം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയ കവിയായിരുന്നു ഒളപ്പമണ്ണ. ഒരിക്കൽ ഒളപ്പമണ്ണ കോണിയിൽ നിന്ന് വീണു, പക്ഷേ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരികയും ചെയ്തു. അതേക്കുറിച്ച് MRB പറഞ്ഞത് ഇങ്ങനെയാണ്: കോണിയുടെ ചുവട്ടിലേക്കല്ല, മുകളിലേക്കാണ് ഒളപ്പമണ്ണ വീണത്. വീഴ്ചയിൽ നിന്ന് ഒളപ്പമണ്ണ തിരിച്ചെത്തിയത് കലാമണ്ഡലത്തിന്റെ ചെയർമാനായിട്ടാണ്. വീഴ്ചകളെയും ദുഃഖങ്ങളെയും കവിതയിൽ പോലും ഉയർച്ചകളും സുഖങ്ങളുമാക്കി ഒളപ്പമണ്ണ അവതരിപ്പിച്ചു. ദുഃഖമാവുക സുഖമെന്നത് ഒളപ്പമണ്ണയുടെ ആത്മമന്ത്രണമായിരുന്നു. ആകാശത്തെക്കുറിച്ച് വേണമെങ്കിലും നാലഞ്ചു വരികൾ കൊണ്ട് അർത്ഥസമ്പുഷ്ടമായി എഴുതാൻ ഒളപ്പമണ്ണയ്ക്ക് കഴിയുമായിരുന്നു. ഉണർവായിരുന്നു ഒളപ്പമണ്ണയ്ക്കു കവിത. ഏതാനന്ദത്തിലും ദുഃഖത്തിലും ഉണർന്നിരിക്കുന്ന തീവ്രാവബോധം, നിതാന്ത ജാഗ്രതയുടെ കാവ്യവഴിയായിരുന്നു അത്. ഉറക്കുപാട്ടുകൾ അരുത്, പാടരുതൊരിക്കലും എന്റെ മണിവിപഞ്ചികയെന്ന് ഓർമ്മിപ്പിക്കാൻ കവിക്ക് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്.

പൂതലിച്ച സാമുദായിക യാഥാസ്ഥിതികതയോടും ഫ്യൂഡൽ മൂല്യബോധങ്ങളോടും കലഹിച്ച കവിതകളായിരുന്നു വളപ്പമണ്ണയുടേത്. മനുഷ്യരുടെയും പ്രകൃതിയുടെയും നിഗൂഢ പ്രപഞ്ചത്തെ വാക്കുകൾ കൊണ്ട് വെളിച്ചപ്പെടുത്താൻ വളപ്പമണ്ണ ശ്രമിച്ചു. വീറ്റിയുടെ വിപ്ലവാത്മക സമീപനത്തോടൊപ്പം നിന്നവരിൽ ചിലർ പുനരുത്ഥാനം തേടിപ്പോയപ്പോൾ വളപ്പമണ്ണ പൂർണമായും നവോത്ഥാനത്തിന്റെ പാതകളിലൂടെ തന്നെ നടന്നു. കവിയായിരുന്നു വളപ്പമണ്ണ, കർഷകനായിരുന്നു വളപ്പമണ്ണ, അതേക്കാളൊക്കെ ഉപരി മനുഷ്യസ്നേഹിയായിരുന്നു വളപ്പമണ്ണ. അതുകൊണ്ട് തന്നെ വിപ്ലവകാരിയുമായിരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സുഖതം ഈ രാത്രി.
1: സുഖതം ഈ രാത്രിയിലേക്ക് സുസ്വാഗതം. രാത്രി വർത്തമാനങ്ങളുടെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. കുട്ടിക്കാലത്ത് അച്ഛനോടും അമ്മയോടുമൊക്കെ ഏറ്റവും കൂടുതൽ വർത്തമാനം പറഞ്ഞിരുന്ന രാത്രികാലങ്ങളിൽ തന്നെയാണ്. ഉറങ്ങാൻ ഏറെ നേരമെടുക്കും, അന്നും അതെ ഇന്നും അതെ. പുറത്ത് യാത്രകൾ ചെയ്യുമ്പോഴും രാത്രികളിൽ അധികം ഉറങ്ങാൻ തോന്നില്ല. രാവൊടുങ്ങുവോളം കൂട്ടുകാരുമൊത്ത് വർത്തമാനം പറഞ്ഞ എത്രയോ രാത്രികളുണ്ട്. ഹോസ്റ്റലിൻ്റെ രാവുകളെ പകലുകളാക്കിയ സൗഹൃദങ്ങൾ. എന്നാലും മറക്കാതെ മനസ്സിൽ നിൽക്കുന്ന ഒരു രാത്രി ഹംപിയിലെ രാത്രിയാണ്. ഹംപിയും മറക്കാനാവില്ല. കർണാടകയിൽ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ചെറിയ ഗ്രാമമാണ് ഹംപി. 10-ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ ബ്രഹ്മപുത്രയും തുംഗഭദ്രയും പഠിക്കുമ്പോഴൊരിക്കലും അതിങ്ങനെ നേരിട്ട് കാണാനാകുമെന്ന് ചിന്തിച്ചിട്ടേയില്ല. ഇതിപ്പോൾ ദേ ഇവിടെ തൊട്ടടുത്ത് തുംഗഭദ്ര, ഹംപി, വിജയനഗരം. വിജയനഗര രാജവംശമാണ് പ്രൗഢോജ്വലമായ തലസ്ഥാനം പണിതത്, വിജയനഗരം എന്ന് പേരിട്ടത്. വിദ്യാനഗരം എന്നും ഇതിനു പേരുണ്ടത്രേ. വിദ്യയും വിജയവും അല്ലേ, തമ്മിലൊരു ബന്ധമുണ്ട് ജീവിതത്തിൽ. നിരവധി ഗ്രാമങ്ങളെ ഉൾക്കൊണ്ട് വിസ്തൃതമായി കിടക്കുന്ന വിജയനഗരം, അതിൽ പ്രാധാന്യം ഹംപിക്ക് തന്നെ. വിജയനഗരത്തിൻ്റെ സ്മാരകങ്ങൾ ഹംപിയിലും കമലപുരത്തും കാണാനാകും. ചരിത്രത്തിൻ്റെ നിശ്ചലമായി പോയ ഹൃദയങ്ങളിലൂടെയുള്ള യാത്ര, എങ്കിലും ചലനാത്മകവും കൗതുകപരവുമായ സഞ്ചാരങ്ങൾ. ഹംപി ലോക പൈതൃക കേന്ദ്രമാണ്. പരുക്കൻ പാറക്കെട്ടുകളുടെ പശ്ചാത്തലത്തിലുള്ള അതിമനോഹരമായ ക്ഷേത്രങ്ങൾ ഹംപിയിലെ നയനാനന്ദകരമായ കാഴ്ചയാണ്. ഇന്ത്യ കാണണം, അതിൽ ഹംപി കാണാതിരിക്കരുത്. സുഖമുള്ള കാഴ്ചയാണ്. ഒരു പാട്ട് കേട്ടാലോ?

മദൻ കാമദേവ് എന്ന് കേട്ടിട്ടുണ്ടോ? അസമിലാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ് മദൻ കാമദേവ്. ബ്രഹ്മപുത്ര അസമിലെത്തുമ്പോൾ അത് ലൗഹിത്യയായിരുന്നു. അതിനരികിൽ ഗോഹത്തിയിൽ നിന്നും അധികം അകലെയല്ലാതെ കാമ്രൂപ് ജില്ലയിലാണ് മദൻ കാമദേവ് സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു ഗവേഷകർ ഇവിടെ നിന്ന് വിശദമായ 3 ശിലാമാതൃകകൾ കണ്ടെത്തിയിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുകൾത്തട്ട്, താഴികക്കുടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ക്ഷേത്രം എന്തുകൊണ്ടാവും അനേകം കഷണങ്ങളായി ചിതറിപ്പോയത്? ഭൂകമ്പത്തിൻ്റെ ഫലമായിരിക്കുമോ? യുദ്ധത്തിൻ്റെ കെടുതികളായിരിക്കുമോ? അറിഞ്ഞുകൂടാ. ചരിത്രം മാത്രമാണ് സാക്ഷി. ചരിത്രം മാത്രം. ഒരു പാട്ട് കേൾക്കാം.

സിയുകി എന്നത് ഒരു പുസ്തകമാണ്. ഹുയാൻസാങ് ആണ് അത് എഴുതിയത്. ഇന്ത്യയിലെ 14 വർഷക്കാലത്തെ സഞ്ചാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ആ പുസ്തകം. അതിലേറ്റവും പ്രധാന പ്രതിപാദ്യം നാളന്ത സർവകലാശാലയെക്കുറിച്ചാണ്. ഒരു സന്യാസിമഠവും ബുദ്ധ സർവകലാശാലയുമായിരുന്നു നാളന്ത. തത്വശാസ്ത്രവും യുക്തിശാസ്ത്രവും വ്യാകരണവും വൈദ്യവും വേദങ്ങളും പഠിപ്പിച്ചിരുന്ന ഇടം. നാളന്തയിലെ സന്യാസി മഠങ്ങൾ കർക്കശമായ നിയമങ്ങൾ പാലിച്ചിരുന്നു. പുരാതന നാളന്തയുടെ അവശിഷ്ടങ്ങൾ ബീഹാറിലെ ബർഗോൺ ഗ്രാമത്തിനടുത്താണ്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ നാളന്തയുടെ ഒരു ഭാഗത്താണ് ബുദ്ധക്ഷേത്രങ്ങളുടെ നിര, മറുഭാഗത്ത് സന്യാസിമാർ താമസിച്ച മഠങ്ങളുടെ നിര. രണ്ടിനുമിടയിലായി ഒരു തുറന്ന സ്ഥലം. പുരാതന ഇന്ത്യയിലെ ഒരു വലിയ ബുദ്ധ സന്യാസി മഠത്തിലെ സന്യാസിമാരുടെ ജീവിതത്തെക്കുറിച്ച് നാളന്തയിലെ അവശിഷ്ടങ്ങൾ നമ്മളോട് ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാണണം നാളന്ത, അതൊരനുഭവമാണ്. ഒരു പാട്ട് കേട്ടാലോ?

അമരാവതി. കേൾക്കാൻ എന്തു സുഖമുള്ള ഒരു വാക്കാണ് അല്ലേ അമരാവതി. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണാനദീ തീരത്താണ് അമരാവതി. ബുദ്ധസ്തൂപമാണ് അമരാവതിയെ ശ്രദ്ധേയമാക്കുന്നത്. ധരണിക്കോട്ടയുടെ തൊട്ടടുത്താണ് അമരാവതി കേന്ദ്രം. അമരാവതി സ്തൂപവും സന്യാസി മഠവും 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്ന് കരുതുന്നു. അമരാവതിയിൽ പക്ഷേ ഇന്നുള്ളത് ഒരു ചെറിയ മൺകൂനയും അവിടെവിടെ ചിതറിക്കിടക്കുന്ന കല്ലുപാളികളുമാണ്. പുരാവസ്തു ഗവേഷകർ ഉത്ഖനനം ചെയ്ത് കണ്ടുപിടിച്ച കല്ലുകൾ പലതും ഇന്ത്യയ്ക്ക് പുറത്തുള്ള മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ചില പുരാവസ്തു കേന്ദ്രങ്ങൾ കണ്ടെത്തുമ്പോൾ ജനങ്ങളവ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കും. എന്നാൽ ചിലപ്പോൾ ചിലത് കണ്ടെത്തുന്നത് അതിൻ്റെ നാശത്തിലേക്കാവും നയിക്കുക. അമരാവതിയിൽ അതാണ് സംഭവിച്ചത്. ഒരു പാട്ട് കേട്ടാലോ?

ഡെറാഡൂണിൽ നിന്നും ഉത്തരാഞ്ചലിലെ ചക്രത ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കുന്നുകളുടെ അടുത്തായി ഒരു ഗ്രാമം കടക്കേണ്ടതായി വരും. കൽസി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. പ്രധാന റോഡിൽ കുറേ കടകളുണ്ട്. വഴിയാത്രക്കാർക്ക് അവർ പറഞ്ഞു തരും പഴയ പാറ എവിടെയാണെന്ന്. അത് കാണാനുള്ള യാത്ര. യമുനാ നദിയുടെ തീരത്തുകൂടി വേണം പോകാൻ. നദിക്ക് പുറകിൽ മാനം മുട്ടുന്ന പർവ്വതങ്ങൾ. ഓ, എന്തൊരു കാഴ്ചയാണത്! നദിക്കടുത്ത് കെട്ടിയടച്ചൊരു ഷെഡുണ്ട്. ഷെഡിനകത്ത് വലിയൊരു പാറ. പാറയുടെ മുകളിൽ നിരവധി എഴുത്തുകൾ. ഒന്നും വായിക്കാനറിയില്ല. പ്രാകൃത ഭാഷയിൽ കൊത്തിവെച്ച ലിഖിതങ്ങളെ ബ്രഹ്മി എന്നാണ് അറിയപ്പെടുന്നത്. BC 269 മുതൽ 232 വരെയുള്ള ഭരണം നടത്തിയ മൗര്യ ചക്രവർത്തിയായ അശോകൻ്റെ 14 ലിഖിതങ്ങളാണ് കൊത്തിവച്ചിരിക്കുന്നതത്രേ. അശോകൻ്റെ ലിഖിതങ്ങൾ കൊത്തിവെച്ച കൽസിയിലെ കൂറ്റൻ പാറ സത്യത്തിൽ ഒരു കാഴ്ച തന്നെയാണ്. കൺമുന്നിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല. രസകരമായ ഒരു കാര്യം കൂടിയുണ്ടവിടെ. യമുനയുടെ ഒരു കരയിൽ അശോകൻ്റെ സമാധാനത്തിൻ്റെയും കരുണയുടെയും സന്ദേശം കൊത്തിവെച്ച കൽസി. യമുനയുടെ മറുകരയിൽ ശിലാവർമ്മൻ തൻ്റെ സൈനിക വിജയങ്ങൾ ആഘോഷിച്ച ജഗദ്ഗ്രാമം. അതിലിനി ഒരു കാര്യം കൂടിയുണ്ട്. ശാന്തിധർമ്മങ്ങൾ വ്യാപരിപ്പിച്ച അശോകൻ ഇന്നും വിഖ്യാതനാണ്. എന്നാൽ യുദ്ധവിജയങ്ങൾ കൊത്തിവെച്ച ശിലാവർമ്മനെക്കുറിച്ച് അധികം ആരും കേട്ടിട്ടില്ല തന്നെ. നല്ലതേ നിലനിൽക്കൂ, അതുമാത്രമേ കാലാതിവർത്തിയായിരിക്കൂ. ഒരു പാട്ട് കേൾക്കാം.

പോണ്ടിച്ചേരിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് അരികമേട്. അരിയാകുപ്പം നദി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതിന് തൊട്ടു മുമ്പ് വലതുഭാഗത്തായാണ് അരികമേട് സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടംപോലെ പുരാവസ്തുക്കൾ കണ്ടെത്തിയ ഇടമാണ് അരികമേട്. കണ്ടെത്തിയതിൽ പലതും ഇന്ത്യൻ നിർമ്മിതമാണ്, എന്നാൽ യൂറോപ്യൻ മാതൃകയിലുള്ളവയും കണ്ടെത്തിയിട്ടുണ്ട്. ടെറാ സിഗില്ലാറ്റ, ആംഫോറ എന്നീ ഭരണികൾ അതിനുദാഹരണമാണ്. യവനന്മാരുടെ കേളിവിഹാരമായിരുന്നു അരികമേട് എന്ന് ഗവേഷകർ കരുതുന്നു. അരികമേടിൽ കണ്ടെത്തിയ വസ്തുക്കൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ അതോ അവർ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ചതാണോ എന്ന് ഇന്നും ഗവേഷകർക്ക് സന്ദേഹമാണ്. ഒരു പാട്ട് കേൾക്കാം.

ഒറീസയിലൊരു ഗ്രാമം, ശിശുപാൽഗഡ് എന്നാണ് അതിൻ്റെ പേര്. ഭുവനേശ്വറിൽ നിന്നും അത്ര ദൂരെയൊന്നുമല്ല, എന്നാൽ ഭുവനേശ്വറിലുമല്ല. പുരാവസ്തു ഗവേഷകർക്ക് പ്രിയപ്പെട്ട ഇടമാണിത്. അവർ പറയുന്നത് ശിശുപാൽഗഡ് ഒരു വലിയ പട്ടണമായിരുന്നു എന്നാണ്. ഒരുപക്ഷെ അതൊരു രാജവംശത്തിൻ്റെ തലസ്ഥാനമോ പ്രവിശ്യയുടെ ആസ്ഥാനമോ ആയിരിക്കാം. എന്നാൽ ഏതു രാജവംശമാണെന്നോ ആരുടെ ആസ്ഥാനമാണെന്നോ യാതൊരു അറിവുമില്ല. അജ്ഞാതമാണ് കാര്യങ്ങളെങ്കിലും ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കുറേ തൂണുകൾ ശിശുപാൽഗഡിൽ തലയുയർത്തി നിൽക്കുന്നു. ഇന്നും ഇനി അങ്ങോട്ടും അവ തലയുയർത്തി തന്നെ നിൽക്കും. ഇന്ത്യ കാണണം, അതൊരു കാഴ്ചയാണ്. ഒരു പാട്ട് കേട്ടാലോ?

ഗംഗാനദിയുടെ തുരുത്തിലാണ് ചന്ദ്രകേതുഗഡ്. ബംഗാളിലെ പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നിൻ്റെ കേന്ദ്രമാണത്. പൗരാണിക ഗ്രീക്ക് റോമൻ എഴുത്തുകാർ ഗംഗാരിദെ എന്ന് വിളിച്ചത് ചന്ദ്രകേതുഗഡിനെ ആയിരിക്കും. ഏതോ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചന്ദ്രകേതുഗഡ് എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഏതു രാജവംശം, ഏതു രാജാവ്, അറിയില്ല തന്നെ. എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഇടം 100 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പേരായിരുന്നിരിക്കാം. അതിന് 1000 വർഷം മുമ്പും ഇവിടെ ഈ സ്ഥലമുണ്ട്, ആളുകളുമുണ്ട്. അവരൊക്കെ കടന്നുപോയി, നമ്മളും കടന്നുപോകും. പുതിയ ആളുകൾ വരും, പുതിയ പേരുകളുണ്ടാകും. അതാണ് സത്യം. എല്ലാം കടന്നുപോകും, സങ്കടവും സന്തോഷവും എല്ലാം. ഒന്നും ശാശ്വതമല്ല, അതാണ് സത്യം. അതുമാത്രമാണ് സത്യം. ഒരു പാട്ട് കേട്ടാലോ?

ദ്വാരക പ്രളയത്തിലാണ്ടുപോകും. അതിനു മുമ്പ് സ്ത്രീകളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണം. അർജുനനോട് കൃഷ്ണൻ്റെ അർത്ഥനയായിരുന്നു അത്. പറഞ്ഞതുപോലെ ദ്വാരകയെ കടൽ വിഴുങ്ങി. അർജുനൻ സ്ത്രീകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. കാട്ടാളന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. ചരിത്രമാണോ ഐതിഹ്യമാണോ എന്ന് നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദ്വാരകയെ കടലെടുത്തു. ദ്വാരക ഒരിക്കലൊരു മഹാനഗരമായിരുന്നു. വെള്ളത്തിലാണ്ടുപോയ ഒരു തുറമുഖ നഗരമായിരുന്നു ദ്വാരക എന്ന് സമുദ്ര പുരാവസ്തു ഗവേഷകർ പറയുന്നു. ഈ പുരാതന തുറമുഖ നഗരത്തെ സംരക്ഷിച്ച ചുറ്റുമതിൽ കോട്ടയുടെ ശേഷിപ്പുകൾ കടലിനടിയിലുണ്ട്. വീടുകളുടെ അവശിഷ്ടങ്ങൾ ഗവേഷകർക്ക് കണ്ടെത്താനായി. കൽപ്രതിമകളും. BC 200 മുതൽ ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു. അതിൽ കൃഷ്ണനും ബലരാമനും ഉണ്ടായിരുന്നുവോ? അർജുനനും മറ്റു പാണ്ഡവരും കൗരവരും ഉണ്ടായിരുന്നുവോ? അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ. ഒരു പാട്ട് കേൾക്കാം.

കാലങ്ങൾക്കപ്പുറം ഭൂതകാലത്തിൻ്റെ നിഗൂഢതകൾ, എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര പട്ടണങ്ങൾ, നഗരങ്ങൾ, എല്ലാറ്റിനും സാക്ഷിയായി നദികളും കടലുകളും. നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. കവിവാക്യം. വയലാറിൻ്റെ വരികൾ. എത്ര ശരി അല്ലേ, നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. ഒരു പാട്ട് കേൾക്കാം.

സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിന് ശുഭരാത്രി നേരാനുള്ള സമയമായിരിക്കുന്നു. ഇന്നത്തെ ദിവസം എത്രത്തോളം സുന്ദരമായിരുന്നു! കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാം വിചാരിക്കുന്നതുപോലെ നടക്കില്ലല്ലോ, അല്ലേ? എല്ലാം വിഷമകരവുമായിരിക്കില്ലല്ലോ. എന്തായാലും ഇന്നത്തെ ദിവസവും കടന്നു പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, സുഖദമീ രാത്രിയിൽ സംസാരിക്കാൻ വന്നിരുന്നപ്പോൾ ഇന്ത്യയെക്കുറിച്ചാണ് ഓർമ്മ വന്നത്, ഹോസ്റ്റലിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്, ഒരുമിച്ച് സുഹൃത്തുക്കളോടൊപ്പം ഇന്ത്യ കാണാൻ പോയതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഓരോരോ നദികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ പറയാൻ തോന്നിയത്. സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലേ ഉന്മേഷത്തോടെ ഉണരാനാവും. ഉന്മേഷത്തോടെ ഉണർന്നാലേ കർമ്മനിരതമായി ഒരു പകലിനെ സാർത്ഥകമാക്കാനാവും. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം. സുഖദമീ രാത്രിയിൽ നിന്ന് ഇന്ന് സ്നേഹപൂർവം വിട പറയുന്നു. ശുഭരാത്രി നേരുന്നു. സ്നേഹം, സന്തോഷം. ഒപ്പമുണ്ടായിരുന്നത് സ്വന്തം മധുജൻ.